0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറ നംൽ 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുർ റഅദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി അബ്ദുർ റഷീദ് സോഫി.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക,

അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അസുലഭ നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ. ഇന്ന് 2026 ജൂലൈ 24, ഹിജ്റ വർഷം 1448, സഫർ 9. വിശുദ്ധ ഖുർആനിൻ്റെ തണലിൽ ജീവിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ തൗഫീഖാണ്. ഖുർആനിൻ്റെ ആയത്തുകളും സൂറത്തുകളും മനഃപ്പാഠമാക്കാനും പഠിക്കാനും അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളുമെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ലഭിക്കുന്ന അവസരങ്ങൾ, അത് വല്ലാത്ത അനുഭൂതിയാണ്. തീർച്ചയായും അങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ, ആ ഖുർആനിൻ്റെ തണലിലൂടെ സഞ്ചരിക്കാൻ, ഖുർആൻ്റെ ഓരങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നാം മുതലെടുക്കേണ്ടതുണ്ട്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് അതിനുള്ള അവസരങ്ങളാണ് ഓരോ പ്രോഗ്രാമുകളിലൂടെയും സമ്മാനിക്കപ്പെടുന്നത്. ഇന്നത്തെ പുലരിയും ഏറ്റവും ഹൃദ്യമാകട്ടെ, നന്മ നിറഞ്ഞതാകട്ടെ. ലോകത്ത് മുഴുവൻ മലയാളികളായ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പ്രോഗ്രാമുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതമോതുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب من عمل صالحا

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ, ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് നമ്മൾ ഒരുപാട് ശ്രോതാക്കൾ സ്ഥിരമായി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പ്രോഗ്രാമിനെ കണക്കിലെടുക്കുന്നത്.
3: നമ്മളിപ്പോൾ സൂറത്ത് അഹ്സാബാണ് തുടർച്ചയായി കൊണ്ട് മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഹ്സാബിന്റെ 56-ാം വചനമാണ് നാം മനഃപ്പാഠമായി പഠിക്കുന്നത്.
2: നമ്മോടൊപ്പമുള്ളത് ഹാഫിദ് ജഅഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ

0: അവിടെ വഖഫ് ചെയ്യാം. ശബ്ദുണ്ട്, അതിന് അനുസരിച്ചുകൊണ്ട് ചെറിയൊരു ശബ്ദോടുകൂടിയാണ് വഖഫ് ചെയ്യേണ്ടത്.
1: يُصَلُّونَ عَلَى النَّبِيِّ

يا أيها الذين آمنوا يا أيها الذين آمنوا صلوا عليه

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. ഹിഫ്ളുൽ ഖുർആന്റെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് അവസാനിച്ചിരിക്കുന്നത്.
2: അതെ, ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 56-ാമത്തെ വചനമായിരുന്നു.
1: ഇതിന്റെ ബാക്കിയുള്ള ഭാഗം ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നമ്മൾ മനഃപ്പാഠമായി പഠിക്കുന്നതായിരിക്കും.
2: നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യം

0: വിജയകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ വാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറത്തു ഇമ്രാൻ 177 മുതൽ 180 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി, മലയാളത്തിലെ ആധികാരിക ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ സൂറ അൽ ബഖറ 94 മുതൽ 98 വരെ വചനങ്ങളാണ് ഇപ്പോൾ തഫ്സീർ അമാനി പരിപാടിയിൽ നാം കേൾക്കുന്നത്.
1: വചനം 94.
2: ഖുൽ, പറയുക, ഇൻ കാനത്, ആണെങ്കിൽ, ആയിരുന്നാൽ, ലക്കും, നിങ്ങൾക്ക്, അദ്ദാറുൽ ആഖിറത്തു, പരലോകഭവനം, ഇന്ദല്ലാഹി, അല്ലാഹുവിങ്കൽ, ഖാലിസതൻ, മാത്രമായി, മിൻ ദൂനി, കൂടാതെ, പുറമേ, അന്നാസി, മനുഷ്യരെ, ഫതമന്നൗ, എന്നാൽ നിങ്ങൾ കൊതിക്കുവിൻ, അൽ മൗത്ത, മരണം, മരിക്കാൻ, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: നബിയെ പറയുക, പരലോകഭവനം മറ്റുള്ള മനുഷ്യരെ കൂടാതെ അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് മാത്രമായുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിക്കുവീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. വചനം 95.
1: വലൻ യതമന്നൗഹു, അവർ അതിന് കൊതിക്കുകയേയില്ല. അബദൻ, ഒരു കാലത്തും. ബിമാ ഖദ്ദമത്, മുൻ ചെയ്തത് നിമിത്തം. ഐദീഹിം, അവരുടെ കൈകൾ. വല്ലാഹു, അല്ലാഹു. അലീമുൻ, വളരെ അറിയുന്നവനാണ്. ബിൽ ളാലിമീൻ, അക്രമികളെ പറ്റി.
2: വലൻ യതമന്നഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമുൻ ബിൽ ളാലിമീൻ.
0: അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം അവർ അതിന് ഒരു കാലത്തും കൊതിക്കുകയില്ല തന്നെ. അല്ലാഹു അക്രമികളെപ്പറ്റി ശരിക്ക് അറിയുന്നവനാകുന്നു. വചനം 96.
1: വല തജിദന്നഹും, തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. അഹ്റസ്വന്നാസി, മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ളവരായി. അലാ ഹയാത്തിൻ, ജീവിതത്തിന്. വമിനല്ലദീന, യാതൊരു കൂട്ടരേക്കാളും. അഷ്റക്കു, അവർ ശിർക്ക് സ്വീകരിച്ചു. യവദ്ദു, മോഹിക്കുന്നു. അഹദുഹും, അവരിലൊരാൾ. ലൗ യുഅമ്മറു, അവന് ദീർഘായുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അൽഫസനത്തിൻ, ആയിരം കൊല്ലം. വമാഹുവ, അതല്ല താനും. ബിമുസഹ്സിഹി, അവനെ അകറ്റിക്കളയും. മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന്. അൻ യുഅമ്മറ, അവന് ദീർഘായുസ് നൽകപ്പെടൽ. വല്ലാഹു, അല്ലാഹു. ബസീറുൻ, കണ്ടറിയുന്നവരാണ്. ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.
2: വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാതിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസനഹ്.

0: നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ജീവിതത്തിന് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും അവരിൽ ഒരാൾ അഥവാ ഓരോരുത്തൻ മോഹിക്കുന്നു തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അവന് ദീർഘായുസ് നൽകപ്പെടുന്നത് അവന് ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ലതാനും. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: 94 മുതൽ 96 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അദ്ദാറുൽ ആഖിറ അഥവാ പരലോക ഭവനം കൊണ്ടുദ്ദേശം സ്വർഗമത്രേ. സ്വർഗം തങ്ങളുടെ കുത്തകാവകാശമാണെന്നും മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കയില്ലെന്നും തങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും മക്കളുമാണെന്നുമൊക്കെ യഹൂദികൾ വാദിക്കുന്നു. ക്രിസ്ത്യാനികളിലുമുണ്ട് ഈ വാദങ്ങൾ. അധ്യായം 2 വചനം 80, അധ്യായം 2 വചനം 111, അധ്യായം 5 വചനം 20 നോക്കുക. ഈ വാദത്തെ അള്ളാഹു അടിയോടെ ഗണ്ണിക്കുകയും കളവാണെന്നത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. സത്യമായും ആത്മാർത്ഥതയോടുകൂടിയുമാണ് അവർ ഈ വാദം പുറപ്പെടുവിക്കുന്നതെങ്കിൽ അവരൊന്ന് മരിക്കുവാൻ കൊതിക്കട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു മതിയാക്കുന്നില്ല. ഒരു കാലത്തും അവരതിന് തയ്യാറാകുകയില്ലെന്നു കൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അത്രയുമല്ല, എല്ലാ മനുഷ്യരെക്കാളും പരലോകത്തിൽ വിശ്വസിക്കാത്ത മുശ്രിക്കുകളേക്കാൾ പോലും ജീവിക്കുവാനുള്ള ആഗ്രഹമാണ് അവർക്കുള്ളതെന്നും ഒരുപക്ഷെ 1000 കൊല്ലത്തെ ജീവിതം അവരിൽ ആർക്കെങ്കിലും ലഭിച്ചാൽ തന്നെയും അതുകൊണ്ട് അവന് ശിക്ഷയ്ക്ക് യാതൊരു ഒഴിവും ലഭിക്കുവാൻ പോകുന്നില്ലെന്നും കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഫത്തമന്ന ഉൽ മൗത്ത് അഥവാ നിങ്ങൾ മരിക്കുവാൻ കൊതിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവർ അവരുടെ മനസ്സുകൊണ്ട് മോഹിക്കുക എന്നാവാൻ തരമില്ല. കാരണം മനസ്സിൽ ഒട്ടും മോഹമില്ലാതെ തന്നെ ഞങ്ങൾ മോഹിക്കുന്നു എന്ന് അവർ പറയുന്ന പക്ഷം അത് കളവാണെന്ന് സ്ഥാപിക്കുവാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് തമന്നൗ അഥവാ നിങ്ങൾ കൊതിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ സാരം 2 പ്രകാരത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിച്ചിരിക്കുന്നു. 1, ഞങ്ങൾ മരിച്ചാൽ നന്നായേനെ എന്ന് അവർ വായകൊണ്ട് പറയുക എന്നാണ് ഉദ്ദേശം. ഖുർആന്റെ വാക്കിനോട് കൂടുതൽ യോജിച്ചത് ഇതാണെന്നും ഇതിനാണ് മുൻഗണന നൽകേണ്ടതെന്നുമാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. 2, മുസ്ലിങ്ങളും യഹൂദികളുമാകുന്ന ഇരു കക്ഷികളിൽ അസത്യവാദിയായ കക്ഷി ഏതാണോ ആ കക്ഷി മരണമടയട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറാകുക എന്നാണ് സാരം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം ഇതാണ്. ഇതനുസരിച്ച് ഇത് യഹൂദികളോടുള്ള ഒരു മുബാഹല അഥവാ അന്യോന്യം ശാപപ്രാർത്ഥന നടത്തലിനുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. അടിക്കുറിപ്പ്: ഇരു കക്ഷികളിൽ വ്യാജവാദിയായ കക്ഷി ഏതാണോ അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപത്തിനും ശിക്ഷയ്ക്കും വേണ്ടി ഇരുകൂട്ടരും പ്രാർത്ഥിക്കുന്നതിനാണ് മുബാഹല എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ ഒരു മുബാഹലക്ക് ആഹ്വാനം ചെയ്ത വിവരം ആലു ഇമ്രാൻ 61 വെച്ച് കാണാവുന്നതാണ്. വിശദീകരണം തുടരുന്നു. ഇബ്നു കസീർ റഹ്മഹുല്ല ശരിവച്ചിരിക്കുന്നത് ഈ അഭിപ്രായമാകുന്നു. 1 അഭിപ്രായത്തെ അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. വിമർശനത്തിൻ്റെ ചുരുക്കം ഇതാകുന്നു: ആ വ്യാഖ്യാനം യഹൂദികൾക്കെതിരിൽ ന്യായീകരിക്കാവതല്ല. അവരുടെ വാദത്തിൽ അവർ സത്യവാന്മാരാണെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ട് അവർ മരണത്തിന് കൊതിച്ചു കൊള്ളണമെന്നില്ല. മരണമോഹവും നന്മയും തമ്മിൽ അഭേദ്യമായ ബന്ധമൊന്നുമില്ല. എത്രയോ നല്ല മനുഷ്യർ മരണപ്പെടുവാൻ മോഹിക്കാത്തവരായുണ്ട്. കൂടുതൽ പദവികൾ ലഭിക്കുവാനായിരിക്കും അവരുടെ മോഹം. ആയുസ് വർദ്ധിച്ചു കിട്ടുകയും കർമ്മം നന്നായിരിക്കുകയും ചെയ്തവനാണ് നിങ്ങളിൽ വെച്ച് ഉത്തമൻ എന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട്. യഹൂദികൾ ഇങ്ങനെ പറയുവാനും ഇടയുണ്ട്: മുസ്ലിങ്ങളെ, നിങ്ങൾ സ്വർഗാവകാശികളാണെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, എന്നിട്ടും നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ മരിക്കുവാൻ കൊതിക്കുന്നില്ല. എന്നിരിക്കെ നിങ്ങൾക്ക് ബാധകമാകാത്ത ആ കാര്യം ഞങ്ങൾക്ക് ബാധകമാക്കുന്നതെങ്ങനെ? പ്രസ്തുത വ്യാഖ്യാനത്തിൻ്റെ ന്യൂനതയാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വ്യാഖ്യാനപ്രകാരം ഈ ദോഷമൊന്നുമില്ല. നിങ്ങൾ സ്വർഗാവകാശികളും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുമൊക്കെയാണെന്ന് നിങ്ങൾക്ക് ശരിക്കു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുബാഹലക്ക് തയ്യാറാകുവിൻ. അഥവാ 2 കൂട്ടരിൽ വ്യാജവാദിയായ കക്ഷി ഏതാണെങ്കിൽ അവർ മരണമടയട്ടെ എന്ന് പ്രാർത്ഥന നടത്തുക എന്നാണ് ആ വ്യാഖ്യാനത്തിൻ്റെ താൽപ്പര്യം. മുബാഹല വ്യാജവാദികളെ തീർച്ചയായും നശിപ്പിക്കുമെന്ന് യഹൂദികൾക്ക് അറിയാവുന്നതുകൊണ്ട് അവരതിന് തയ്യാറായില്ല. ഈ മുബാഹലക്ക് തമന്ന അഥവാ കൊതിക്കുക എന്ന് പറയുവാൻ കാരണം അസത്യത്തിൻ്റെ കക്ഷിയെ അള്ളാഹു നശിപ്പിച്ചാൽ നന്നായേനെ എന്ന് സത്യത്തിൻ്റെ കക്ഷിക്ക് കൊതിയുണ്ടാകുന്നതാണ്. വ്യക്തമായ തെളിവുള്ളപ്പോൾ വിശേഷിച്ചും. ഏതായാലും യഹൂദികൾ ഈ വെല്ലുവിളിയെ നേരിടാൻ ധൈര്യപ്പെട്ടില്ല. ധൈര്യപ്പെടുകയില്ലെന്ന് അള്ളാഹു തീർത്തു പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യതയ്ക്ക് 1 അല്ല 2 തെളിവുകൾ തന്നെ ഈ വെല്ലുവിളി ഉൾക്കൊള്ളുന്നു. യഹൂദികളോടുള്ള ഈ വെല്ലുവിളി സൂറത്തുൽ ജുമുഅയിലും ആവർത്തിക്കപ്പെട്ടു കാണാം. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ.
0: വചനം 97.
2: പറയുക: മൻ കാന ആരെങ്കിലുമാണെങ്കിൽ അദുവൻ ശത്രു ലിജിബിരീല ജിബിരീലിന് ഫ ഇന്നഹു എന്നാൽ അദ്ദേഹം നസ്സലഹു അതിനെ അവതരിപ്പിച്ചു അലാ ഖൽബിക നിന്റെ ഹൃദയത്തിൽ ബിഇദ്നി ഉത്തരവ് പ്രകാരം അനുമതിപ്രകാരം അള്ളാഹി അള്ളാഹുവിൻ്റെ മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ട് ലിമാ ബൈനയദൈഹി അതിൻ്റെ മുമ്പിലുള്ളതിനെ വഹുദൻ മാർഗദർശനമായും വബുഷ്റ സന്തോഷവാർത്തയായും ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്

0: നബിയെ പറയുക, ആരെങ്കിലും ജിബ്രീലിന് ശത്രുവാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, എന്നാൽ അദ്ദേഹമത്രേ അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അത് അഥവാ ഖുർആൻ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായിക്കൊണ്ടും. വചനം 98.
1: മൻകാന, ആരെങ്കിലുമായാൽ, അദുവൻ, ശത്രു, ലില്ലാഹി, അള്ളാഹുവിന്, വ മലായികതിഹി, അവൻ്റെ മലക്കുകൾക്കും, വ റസൂലിഹി, അവൻ്റെ റസൂലുകൾക്കും, അവൻ്റെ ദൂതന്മാർക്കും, വ ജിബിരീല, ജിബിരീലിനും, വ മീകാല, മീകായിലിനും, ഫ ഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അള്ളാഹു അദുവുൻ, ശത്രുവാണ്, ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക്.

0: ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ മലക്കുകൾക്കും അവന്റെ റസൂലുകൾക്കും ജിബിരീലിനും മീകായിലിനും ശത്രുവാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ. എന്നാൽ നിശ്ചയമായും അള്ളാഹു ആ അവിശ്വാസികൾക്ക് ശത്രുവാകുന്നു.
1: 97-98 വചനങ്ങളുടെ വിശദീകരണം. ജിബിരീൽ അലൈഹിസ്സലാം തങ്ങളുടെ ശത്രുവാണെന്നും അതിനാൽ അദ്ദേഹം കൊണ്ടുവന്നു തന്ന ഖുർആൻ തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും യഹൂദികൾ പറഞ്ഞതിനെ തുടർന്നാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല. ജിബിരീലിനെ ആരെങ്കിലും ശത്രുവായി ഗണിക്കുന്നുവെങ്കിൽ ഗണിക്കട്ടെ, അതിൻ്റെ ഫലം അവർക്ക് കാണാം. എന്നാൽ അവർ ഒരു യഥാർത്ഥം അറിഞ്ഞിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊത്ത് അവതരിപ്പിച്ചതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാണ് അദ്ദേഹം. ഖുർആനാകട്ടെ മുൻ വേദങ്ങളെ നിഷേധിക്കുന്നുമില്ല, അവയുടെ സത്യത സ്ഥാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടുകൂടി സത്യവിശ്വാസികൾക്ക് അത് സന്മാർഗദായകവും വമ്പിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നതുമാണ് താനും. എന്നിരിക്കെ ജിബിരീലിനോട് പകവെക്കുന്നവർ അള്ളാഹുവിനോടും അവൻ്റെ ദൂതന്മാരായ ജിബിരീൽ, മീകായിൽ തുടങ്ങിയ മലക്കുകളോടും മനുഷ്യദൂതന്മാരായ പ്രവാചകന്മാരോടും പകവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാകട്ടെ തനി കുഫ്രും നിഷേധവുമാണ്, അള്ളാഹു അവരുടെ ശത്രുവാകുന്നു എന്നൊക്കെയാണ് അള്ളാഹു അവരോട് പറഞ്ഞതിൻ്റെ സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും യഹൂദികളും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ അവിടുത്തെ പ്രവാചകത്വത്തെ സംബന്ധിച്ച ഒരു വാഗ്വാദത്തിലായിരുന്നു അവർ ജിബിരീൽ അലൈഹി സ്വലാം തങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞതെന്നും, അതല്ല ഉമറും റളിയല്ലാഹു അൻഹു അവരും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിലാണ് അതുണ്ടായതെന്നും കാണിക്കുന്ന രണ്ടു തരം റിവായത്തുകൾ കാണാം. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടന്ന സംഭാഷണത്തിലാണെന്നുള്ള റിവായത്തുകൾക്കാണ് മുൻഗണനയുള്ളത്. രണ്ടായിരുന്നാലും അവയുടെ സാരം ചുരുക്കത്തിൽ ഇതാണ്: യഹൂദികൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു, മറുപടി അവർ സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊണ്ടുവരുന്നത് ജിബിരീലാകെ കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത്. അദ്ദേഹം ഞങ്ങളുടെ ശത്രുവാണ്, ആപത്തുകളും ശിക്ഷകളുമായി വരുന്ന ആളാണ് അദ്ദേഹം. മീകായിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ മിത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി, റഹിമഹുല്ലാ മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുള്ളതിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ വന്ന വിവരം അറിഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു തിരുമേനിയുടെ അടുക്കൽ വന്നു. പ്രവാചകന്മാർക്കല്ലാതെ മറുപടി പറയുവാൻ കഴിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അല്പം മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാം എനിക്ക് അവയെക്കുറിച്ച് വിവരം നൽകിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിബ്രീലോ അദ്ദേഹം യഹൂദികളുടെ ശത്രുവാണ്. അപ്പോൾ തിരുമേനി ഈ വചനങ്ങൾ ഓതി. തിരുമേനിയുടെ മറുപടി കേട്ട് അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു അപ്പോൾ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. ഇമാം അസ്ഖലാനി റഹിമഹുല്ല ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹുവിന്റെ സംഭാഷണത്തിന് മുമ്പ്.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. തിരുനബിയോടൊപ്പം.

0: നാല് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 23, 24 ആയത്തുകളാണ് എടുക്കുന്നത്.

أعدت للكافرين. وإن كنتم ഈ രണ്ട് ഗുന്നയും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാവും ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുന്തും ശേഷം സാക്കിനായ മീമിന് ശേഷം ഫ കുന്തും ഫി ഇവിടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെയും ഫാനെയും ഉച്ചരിക്കണം, പ്രത്യേകിച്ചും മീമ്. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൃത്യമായി തട്ടുവാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം. കുന്തും ഫീ റൈബിൻ, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാലീൻ. ഇവിടെ സാക്കിന മീമിന് ശേഷം വ വരുന്നു. അധികം ആളുകളും ആ ഒരു മീമിനെ കൃത്യമാക്കാറില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് ഉച്ചരിക്കണം. കുന്തും ഫി റൈബിൻ പോലെയുള്ള സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ ഫി റൈബിൻ മിമ്മ തൻവീന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഫി റൈബിൻ മിമ്മ നസ്സൽന അലാ അബ്ദിന, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഐന് കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അലാ അബ്ദിന എന്ന് അലാ അബ്ദിന ഇങ്ങനെ ഓതിപ്പോവരുത്, അലാ അബ്ദിന അബ്ദിന. ബാഇന് കലക്കല ചെയ്യണം, ദാലിന് കസറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അബ്ദിന ഫഅ്തു ബിസൂറത്തിൻ, ഫഅ്തു എന്നോ ഫഅ്തു എന്നോ അല്ല പറയേണ്ടത്, ഫഅ്തു ഫഅ്തു ബിസൂറത്തിൻ മിം മിസ്ലിഹ്. ബിസൂറത്തിൻ തൻവീന് ശേഷം മീം, അതുപോലെ മിം മിസ്ലിഹ് സാക്കിന നൂന് ശേഷം മീം. ഇത് രണ്ടും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ അല്ലെങ്കിൽ നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിസൂറത്തിൻ മിം മിസ്ലിഹ്, മിസ്ലി അല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ അല്പം കൂടെ കൂടുതൽ. മിസ്ലി മിം മിസ്ലിഹ് മിസ്ലിഹ്. വദഉ വദഉ ദാലിന് സുക്കൂന്. വദഉ ശുഹദാഅക്കും, ഈ നീട്ടൽ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ശുഹദാഅക്കും ശേഷം ശുഹദാഅക്കും മിൻ ദൂനി, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്. ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. രണ്ടും ഒരേ അക്ഷരമായതിനാലാണത്. ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, മിൻ സാക്കിന നൂനിന് ശേഷം ദാൽ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ലാഹ് ഇൻ കുന്തും സാദിഖീൻ, ഇൻ കുന്തും. ഈ രണ്ട് ഗുന്നയും മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻ, ഇങ്ങനെ നൂനിൻ്റെ ശബ്ദം അത്രത്തോളം അത് ക്ലിയറായിട്ട് കേൾക്കുന്ന രൂപത്തിലാവരുത്. വ ഇൻ കുന്തും ഇൻ കുന്തും അവ്യക്തമാക്കി മണിക്കണം. സ്വാദിഖീൻ സ്വാദ്, സ്വാദിഖീൻ അല്ല, സ്വാ. സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ്വാദിഖീൻ സ്വാദിഖീൻ. ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. കൃത്യമായ മഖ്റജുകളിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് ഫഇൻ ലം തഫ്അലു, ഫഇൻ ലം തഫ്അലു. ഫഇൻ സാക്കിന നൂൻ ശേഷം ലാം, ഇത് ഗം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതുന്ന സമയത്ത് ഫഇൻ ലം ഫഇൻ ലം ഫഇൻ ലം ഫഇൻ ലം അല്ല, ഫഇൻ ലം തഫ്അലു.
വലൻ തഫ്അലു സാക്കിന നൂനു ശേഷം ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഇവിടെ തഫ്അലു വലൻ തഫ്അലു രണ്ട് ഐനും ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാർ ഇങ്ങനെ താഇനെ കനപ്പിച്ചു ഉച്ചരിക്കരുത്. ഫത്തഖുന്നാർ നൂൻ ശദ്ദ് മണിക്കണം. അല്ലതി വഖൂദുഹാ ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. വഖൂദുഹാ നൂൻ ശദ്ദ് മണിക്കണം. വൽ ഹിജാറ അല്ല ഹിജാറ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹിജാറ. ഉഇദ്ദത് ലിൽ കാഫിരീൻ, ഉഇദ്ദത് ഹംസ ഐൻ, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടുമുകളിൽ അഥവാ തൊണ്ടയുടെ മധ്യഭാഗം, ഐൻ രണ്ടും മഖ്റജ് അടുത്താണ്, ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഉഇദ്ദത് ലിൽ കാഫിരീൻ, അതുപോലെ താഇനെ കൽക്കല ചെയ്യരുത്. ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ല, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അവസാനത്തിലുള്ള മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: الحجارة أعدت للكافرين. സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ തെറ്റുകളൊന്നും വരാതെ ഓതുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അത്തഹസീൻ പരിപാടിയിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭ ചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി പീസ് ഖുർആൻ റെഡിയിൽ മനപ്പാഠം 1 മുതൽ 30 വരെ വചനം, പേജ് 481, മനപ്പാഠത്തിൽ സഅദ് അൽ-ഗാമിദി.
3: ومن آياته أنك ترى الأرض خاشعة

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായം സൂറത്തു സോഫാത്ത് 22 മുതൽ 74 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു ഷൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സോഫാത്ത് 37 മുതൽ 39 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബൽ ജാഅ ബിൽ ഹഖ്ഖി വസദ്ദഖൽ മുർസലീൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 37-ാമത്തെ വചനമാണ് ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ വചനത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച സത്യനിഷേധികൾക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് അല്ലാഹു ഈ വചനം അവതരിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മെ അറിയിക്കുന്നു, പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ, അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന വചനങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങളെല്ലാം പൂർണ്ണമായും സത്യമാണ് എന്ന് ഖുർആൻ പല സ്ഥലത്തും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സൂറത്തുൽ അൻആമിലെ 115-ാമത്തെ വചനത്തിൽ കാണാം, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല, നിന്റെ റബ്ബിൻ്റെ വചനങ്ങൾ സത്യത്താലും നീതിയാലും പൂർണ്ണമായിരിക്കുന്നു, അഥവാ നീതിനിഷ്ഠമായ സത്യസന്ധമായ വചനങ്ങളാകുന്നു നിന്റെ റബ്ബിൻ്റെ വചനങ്ങൾ എന്നർത്ഥം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവപ്രവാചകന്മാരെയെല്ലാം സത്യപ്പെടുത്തിയിരുന്നുവെന്ന് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നു. ലി അന്നഹു യജിബു അലൽ മഅ്മൂമി മുതാബഅത്തുൽ ഇമാം ഫഇമാമുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയജിബു അലൈനാ അന്നത്തബിഅഹു. പ്രവാചകൻ തിരുമേനി പൂർവപ്രവാചകന്മാരെയെല്ലാം സത്യപ്പെടുത്തി എന്നതിനാൽ ഒരു ഇമാമിനെ പിന്തുടരൽ മഅ്മൂമിന് ബാധ്യതയായതുപോലെ തന്നെ നമ്മുടെ ഇമാമായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരൽ നമ്മുടെ ബാധ്യതയാണ്, പൂർവപ്രവാചകന്മാരെ സത്യപ്പെടുത്തൽ നമ്മുടെ കടമയാണ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ചില മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 81-ാമത്തെ വചനത്തിൽ കാണാം, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നാം പ്രവാചകന്മാരോട് കരാറു വാങ്ങിയ സന്ദർഭം, ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് വേദഗ്രന്ഥവും അതുപോലെ തന്നെ തത്വജ്ഞാനവും നാം നൽകിയിരിക്കുന്നു. സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഒരു ദൂതൻ വന്നാൽ, ലതുമിനുന്ന ബിഹി വലതൻസുറുന്ന, ആ പ്രവാചകനെ സത്യപ്പെടുത്തുകയും അഥവാ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യൽ നിങ്ങളുടെ കടമയാകുന്നു. ഖാല, അല്ലാഹ് പറഞ്ഞു, ചോദിച്ചു, അഖറർത്തും, നിങ്ങൾ അത് ഉറപ്പിച്ചോ, വഅഖദ്തും അലാ ദാലിക്കും ഇസ്സുരി, ആ കാര്യത്തിൽ ഞാനുമായിട്ടുള്ള കരാർ നിങ്ങൾ സ്വീകരിച്ചോ. ഖാലു, അവർ പറഞ്ഞു, പ്രവാചകന്മാര് പറഞ്ഞു, അഖറർനാ, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. ഖാല ഫഷ്ഹദു, അല്ലാഹ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, വഅന മഅകും മിനശ്ശാഹിദീൻ, ഞാനും സാക്ഷികളിൽ നിങ്ങളുടെ കൂടെയാകുന്നു. ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളുടെ മൗലികമായ സന്ദേശങ്ങളെല്ലാം ഒന്നായിരുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വവും പാരത്രിക ജീവിതവും, അങ്ങനെ തുടങ്ങി പ്രവാചകന്മാരെല്ലാം ഏത് കാലഘട്ടത്തിനും സമൂഹത്തോട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ഒരേ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരു പ്രവാചകൻ വന്ന് തൻ്റെ മുമ്പുള്ള പ്രവാചകനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. തൻ്റെ ശേഷം വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. പ്രവാചകന്മാരാരും തന്നെ പരസ്പരം ശത്രുക്കളോ എതിരാളികളോ ആയിരുന്നില്ല. ഫഇന്നൽ മുറാദ ബിദാലിക് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് മുഹമ്മദ് നബിയെ ആകുന്നു എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഖുർആനും തൗഹീദുമാകുന്നു. അതുപോലെ തന്നെ പൂർവ്വപ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. 38-ാമത്തെ വചനം, ഇന്നകും ലസാഇഖുൽ അദാബിൽ അലീം. ഇന്നകും, തീർച്ചയായും നിങ്ങൾ, ലസാഇഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കുന്നവർ തന്നെയാകുന്നു, ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു. അൽ അലീം, വേദനയേറിയ ശിക്ഷ. ഇന്നക്കും എന്നതിൻ്റെ അർത്ഥം തീർച്ചയായും നിങ്ങൾ. ലദാഇഖു, ദാഖ യദൂഖു ദൗഖ്, ദാഖ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു, ആസ്വദിച്ചു എന്നർത്ഥം. അതിൽ നിന്നാണ് ദാഇഖ് എന്ന് വരുന്നത്, അനുഭവിക്കുന്നവൻ, ആസ്വദിക്കുന്നവൻ. ല എന്ന് ചേർക്കാൻ കാരണം അത് ഉറപ്പിച്ചു പറയുകയാണ്, തൗക്കീദിനു വേണ്ടിയാണ് അള്ളാഹു ആ ഒരു പദം ഉൾപ്പെടുത്തിയത്, ആ ഒരു അക്ഷരം. ലദാഇഖു, അനുഭവിക്കുന്നവർ തന്നെയാകുന്നു. അൽ അദാബിൽ അലീം, വേദനയേറിയ ശിക്ഷ. അഥവാ ഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂൻ ബിഖൗലിക്കും വകുഫ്രിക്കും വതക്സീബിക്കും, ഹേ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങളുടെ വാക്കും അതേപോലെ നിങ്ങളുടെ നിഷേധവും നിങ്ങളുടെ വ്യാജമാക്കലും കാരണം, ലദാഇഖുൽ അദാബൽ അലീം അൽ മൂജിഅ, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂൽ തആല മുഖാതിബൻ ലിന്നാസി, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നക്കും ലദാഇഖുൽ അദാബൽ അലീം, അദാബിൽ അലീം, നിങ്ങൾ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അഥവാ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന, അതിനെ നിഷേധിക്കാൻ സന്നദ്ധരായ ആളുകളോടാണ് പറയുന്നത്, ഹാദൽ ഖിതാബു ഇന്നക്കും ലിന്നാസി അജ്മഈൻ, ഈ അഭിസംബോധന നിങ്ങൾ എന്നത് എല്ലാ മനുഷ്യരോടുമാകുന്നു. ഇന്നക്കും അയ്യുഹന്നാസ് ലദാഇഖുൽ അദാബൽ അലീം, ഹേ ജനങ്ങളെ, നിങ്ങൾ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അൽ മൂജിഉ അൽ മുഹീൻ വദാലിക ജസാഉ ബിമാ കുന്തും തഅമലൂൻ. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ, വേദനാജനകം എന്ന് പറഞ്ഞാൽ കേവലം വേദനാജനകം മാത്രമല്ല, അപമാനകരമായ ശിക്ഷ. ആ ശിക്ഷയാകട്ടെ നിങ്ങളുടെ പ്രവർത്തനഫലമായിട്ടാണ് ലഭിക്കുന്നത്. അല്ലാഹു സൂറത്തു നിസാഇൽ പറഞ്ഞു, വലാ തുദ്ലമൂന ഫതീല, തരിമ്പും ഒരൽപ്പം പോലും നിങ്ങൾ അനീതിക്ക് ഇരയാക്കപ്പെടുകയില്ല. അഥവാ ശിക്ഷയാകട്ടെ രക്ഷയാകട്ടെ അർഹിക്കുന്നതാണ് ഓരോരുത്തർക്കും നൽകുക എന്നർത്ഥം. സൂറത്തു നബയിൽ കാണാം, ജസാഅം വിഫാഖാ, അനുയോജ്യമായ ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം. അവിടെ ഉദ്ദേശിക്കുന്ന പ്രതിഫലം ശിക്ഷയെക്കുറിച്ചാണ്. ഓരോരുത്തരും അർഹിക്കുന്ന, ഓരോരുത്തർക്കും അനുയോജ്യമായ ശിക്ഷയാണ് അള്ളാഹു നൽകുക എന്നർത്ഥം. സത്യനിഷേധത്തിൻ്റെയും അതേപോലെ തന്നെ ആ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെയും കാരണമായി, അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ കാരണമായി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണടച്ചുകൊണ്ട് അഹങ്കാരപൂർവ്വം അതിനെ തള്ളിക്കളയുന്നതിന് കാരണമായി നിങ്ങളെ ശിക്ഷ കാത്തിരിക്കുന്നു. നേരത്തെ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ഈ ആളുകളുടെ സമീപനം, നിലപാട്, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിച്ച് പിന്മാറിയിരുന്നു എന്നു പറഞ്ഞതുപോലെ ഈ പറയുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണം അവരുടെ ധിക്കാരമാണ്, അതേപോലെ തന്നെ സത്യനിഷേധമാണ്. ആ സത്യനിഷേധത്തിലെ അതിരു കവിയലാണെന്ന് കാണാൻ സാധിക്കും. ഫലം മസ്തക്ബറു അൻ ലാ ഇലാഹ ഇല്ലല്ലാ ഇസ്തഹഖുൽ അദാബ് കമാ ഖാല തആല. അല്ലാഹു സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ഫഖാല റബ്ബുക്കും ഉദുഊനീ അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. എത്ര ലളിതമായിക്കൊണ്ടാണ്, എത്ര വ്യക്തമായിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ സമൂഹത്തിൽ മതവിശ്വാസികളായ ആളുകൾ പോലും, മുസ്ലിങ്ങളായ സഹോദരന്മാർ പോലും അവർ തെറ്റിദ്ധാരണയിലാണ്. നേർക്കുനേരെ അള്ളാഹുവോട് ദുആ ചെയ്താൽ ഫലം ലഭിക്കുമോ? അതല്ല, അള്ളാഹുവിനോടടുത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലൂടെ മാത്രമേ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവർ സംശയിക്കുന്നത്, ചിന്തിക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദുഊനീ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കാൻ അഹങ്കാരം കാണിക്കുന്നവർ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിനെ ആരാധിക്കാൻ അഹങ്കരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അഹങ്കരിക്കുന്നവർ എന്നാണ് ഉദ്ദേശ്യം. കാരണം മക്കയിലെ മുശ്രിക്കുകളെക്കുറിച്ച് പരിശോധിച്ചാൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, പ്രാമാണികരായ തഫ്സീറുകൾ മുഫസ്സിറീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും, അവരും അള്ളാഹുക്കു വേണ്ടി ചില ഇബാദത്തുകൾ ചെയ്തിരുന്നു. പക്ഷേ അവർ പ്രവാചകന്റെ ശത്രുക്കളാവാനുള്ള കാരണം അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ അവർ അഹങ്കാരം കാണിച്ചു. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അഹങ്കരിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിൽ വഴിയെ അവർ നിന്ദ്യരായി കടന്നെറിയേണ്ടി വരും. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിൽ കാണാം, ലയ്യസ്തകിഫൽ മസീഹു അയ്യകൂന അബ്ദൽ ലില്ലാ വലൽ മലായികത്തുൽ മുഖറബൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദാസനാകാൻ വൈമനസ്യം കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച മലായിക്കത്തുകളും വൈമനസ്യം കാണിച്ചിട്ടില്ല. വമൻ യസ്തൻകിഫ് അൻ ഇബാദതിഹി വയസ്തക്ബിർ, ആരെങ്കിലും അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വൈമനസ്യം കാണിക്കുന്നുവെങ്കിൽ, അഹങ്കരിക്കുന്നുവെങ്കിൽ, കണ്ടോ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വൈമനസ്യം കാണിക്കുകയും അതുപോലെ തന്നെ അഹങ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വൈമനസ്യം കാണിക്കുന്നവർ. ഇന്ന് മതവിശ്വാസികളെന്ന് പറയുന്നവരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിനെ ആരാധിക്കുന്നവർ പോലും കലർപ്പില്ലാത്ത തൗഹീദ് സ്വീകരിക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ ഏകത്വം അത് അംഗീകരിക്കുന്നതിൽ വീഴ്ച കാണിക്കുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി, ഇതിൻ്റെ പൊരുൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. വമൻ യസ്തൻകിഫ്, ആരെങ്കിലും വൈമനസ്യം കാണിക്കുന്നുവെങ്കിൽ, അൻ ഇബാദത്തിഹി, അവനെ ആരാധിക്കുന്നതിൽ, വയസ്തക്ബിർ, അഹങ്കരിക്കുന്നുവെങ്കിൽ, ഫസയഹ്ഷുറുഹും, അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും, ഇലൈഹി, അവനിലേക്ക്, ജമീആ, എല്ലാവരെയും എല്ലാവരെയും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ഫയുവഫീഹിം ഉജൂറഹും, അവർക്ക് പൂർണ്ണമായി അവരുടെ പ്രതിഫലം നൽകപ്പെടും. വയസീദുഹും മിൻ ഫദ്ലിഹ്, അതിൻ്റെ കൂടെ അള്ളാഹുവിന് അനുഗ്രഹം അള്ളാഹ് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. വഅമ്മല്ലദീനസ്തകഫൂ വസ്തക്ബറൂ, എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ വൈമനസ്യം കാണിച്ചവർ, അതുപോലെ തന്നെ അവനെ ആരാധിക്കാൻ അഹങ്കരിച്ചവർ, ഫയുഅദ്ദിബുഹും അദാബൻ അലീമാ, വേദനയേറിയ ശിക്ഷ അള്ളാഹ് അവരെ ശിക്ഷിക്കും. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ, അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ മുമ്പിൽ അവരെ രക്ഷിക്കുന്ന ഒരു സഹായിയെയോ ഒരു മിത്രത്തെയോ അവർക്ക് കാണുക സാധ്യമല്ല. എത്ര കൃത്യമായി, എത്ര വ്യക്തമായി അള്ളാഹു ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് സൂറത്തു നിസായിലെ 172-173 വചനത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ശിക്ഷ അവർക്ക് അനുഭവിക്കുമ്പോൾ, അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുമ്പോൾ, ആ ശിക്ഷയിൽ നിന്ന് എങ്ങനെങ്കിലും പുറത്തു കടക്കാൻ, രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം സഹിക്കാനാവാത്ത കഠിന കഠോരമായ ശിക്ഷയാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഖുർആൻ ആ കാര്യം സൂറത്തു ഗാഫിറിൽ തന്നെ എടുത്തു പറയുന്നു. ഇന്നല്ലദീന കഫറു, തീർച്ചയായും നിഷേധികൾ, യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിം മഖ്തികും, അവർ വിളിച്ചു പറയും അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ കോപത്തേക്കാൾ കഠിനമാകുന്നു എന്ന്. മിം മഖ്തികും അംഫുസക്കും ഇത് തുദ്ഔന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ, നിങ്ങൾക്കിപ്പോഴുള്ള കോപത്തേക്കാൾ, ദേഷ്യത്തേക്കാൾ അതികഠിനമാകുന്നു അള്ളാഹുവിന് നിങ്ങളോടുള്ള ദേഷ്യം. നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ ഫതക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നു, നിഷേധിച്ചിരുന്നു. ഖാലു, അവർ പറയും, റബ്ബന അമത്തന സനതൈൻ, റബ്ബേ നീ രണ്ട് പ്രാവശ്യം ഞങ്ങളെ നീ മരിപ്പിച്ചു. വ അഹ്യൈതന സനതൈൻ, രണ്ടു തവണ നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. അഥവാ ഞങ്ങൾ ഈ ഭൂമുഖത്ത് ജനിക്കുന്നതിന് മുമ്പ് മരണാവസ്ഥയിലായിരുന്നു, നിർജീവാവസ്ഥയിലായിരുന്നു. അതാണ് രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞത്, പിന്നീടുള്ള യഥാർത്ഥമായ മരണവും. രണ്ടു ജീവിതമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ

0: എന്ന് പറയപ്പെട്ടപ്പോൾ കഫർത്തും, നിങ്ങൾ അവിശ്വസിച്ചു. എത്ര ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരന്മാരെ! ദാലിക്കും അത് ബിഅന്നഹു ഇദാ ദുഇയല്ലാഹു വഹ്ദ, അല്ലാഹു എന്ന് മാത്രം പറയപ്പെട്ടപ്പോൾ കഫർത്തും, നിങ്ങൾ നിഷേധിച്ചു. വയുശ്രക് ബിഹി തുഅ്മിനു, നിങ്ങൾ അവനിൽ പങ്കു ചേർക്കപ്പെട്ടപ്പോഴോ, അത് അങ്ങനെ പറഞ്ഞപ്പോഴോ നിങ്ങൾ വിശ്വസിച്ചു. ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, അതുകൊണ്ട് തീരുമാനാധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു, അള്ളാഹുവിനാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുകയും പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തവർക്കായിരിക്കും നാളെ പരലോകത്ത് സമാധാനപൂർവം സ്വർഗം വരിക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയതുപോലെ വിലപിക്കേണ്ടി വരുന്ന ദുരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു സ്വാഫാത്തിലെ 37 മുതൽ 39 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ ആധികാരിക അറബി തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വിവരണം തയ്യാറാക്കിയ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നിവയുടെ ശബ്ദാവിഷ്കാരമാണ്.
1: അധ്യായം 108, സൂറത്തുൽ കൗസർ. ധാരാളം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഇന്ന അഅതൈനാക, നിശ്ചയമായും നാം നിനക്കു നൽകി, തന്നു. അൽ കൗസർ, ധാരാളമായുള്ളത്, വളരെ നന്മ. കൗസർ,
2: ഇന്ന അഅതൈനാകൽ കൗസർ,
1: നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു.
3: വചനം 2.
1: ഫസല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും ചെയ്യുക, മൃഗബലി കൊടുക്കുകയും ചെയ്യുക.
2: ഫസല്ലി ലിറബ്ബിക വൻഹർ,
1: ആകയാൽ നിന്റെ റബ്ബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക.
3: വചനം 3.
1: ഇന്ന ശാനിഅക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബ്തർ, വാല അറ്റവൻ, മുറിഞ്ഞുപോയവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ.
2: ഇന്ന ശാനിഅക ഹുവൽ അബ്തർ,
1: നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ.
4: അൽ കൗസർ എന്നാൽ ധാരാളമുള്ളത്, ധാരാളമായ നന്മ, വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇക്രിമ, സഈദ് ബിൻ ജുബൈർ, മുജാഹിദ്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹും മുതലായ പലരും അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത്. ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗലുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഇന്ന അഅതൈനാകൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്റെ ഹൗള് 1 മാസത്തെ വഴി അകലമുള്ളതാണ്. അതിൻ്റെ ഭാഗങ്ങൾ സമമാണ് അഥവാ സമചതുരത്തിലാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിൻ്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല. ബുഖാരി, മുസ്ലിം. വേറെയും ഹദീസുകൾ ഹൗലുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. സ്ഥലദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാകുന്നു. മറ്റുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രത്യേകമായി ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അതിനു നന്ദിയായി നമസ്കാര കർമ്മവും ബലികർമ്മവും നിർവഹിക്കണമെന്ന് ഈ സൂറത്ത് മുഖേന അള്ളാഹു തിരുമേനിക്ക് ഉപദേശം നൽകുന്നു. ഈ ഉപദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടും വണ്ണം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. താനും രാത്രിയിൽ അധിക സമയം നിന്ന് നമസ്കരിക്കുന്നത് മൂലം അവിടുത്തെ കാലിൽ നീര് കെട്ടിപ്പോകുമായിരുന്നു. അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ, ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത്. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താൽപര്യം പ്രസിദ്ധമാണ്. മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു. വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉംറയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക അവിടുത്തെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും. അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും. അവന് അണ്മക്കൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല. ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും. ഇവരെക്കുറിച്ചാണ് അവസാനത്തെ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടരാണ് വാലറ്റവർ. അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത്. അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ ലോകാവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവിച്ചതും അങ്ങനെ തന്നെ. വല്ലാഹു ആലം.
1: അധ്യായം 109, സൂറത്തുൽ കാഫിറൂൻ. സത്യനിഷേധികൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6.
4: ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും കഅബയെ തവാഫ് ചെയ്ത് അഥവാ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും, സുബഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ തിരുമേനി രണ്ടും ഓതാറുണ്ടായിരുന്നതായി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചതായും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബഹിന്റെ മുമ്പും മഗ്രിബിന് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ തിരുമേനി ഈ രണ്ട് സൂറത്തുകളും പലവട്ടം ഓതുകയുണ്ടായിട്ടുണ്ടെന്ന് അഹ്മദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് കാണിക്കുന്ന ചില ഹദീസുകൾ അഹ്മദ് റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുല്ലാഹി അലൈഹിമ എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിന്റെ സാരം ഇപ്രകാരമാണ്. ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം, ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം, എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഅദല്ലാ, അല്ലാഹുവിനോട് മറ്റു നിന്നെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു.
1: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഉൽ, നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ.
2: ഉൽ യാ അയ്യുഹൽ കാഫിറൂൻ,
1: നബിയെ പറയുക, ഹേ അവിശ്വാസികളെ.
3: വചനം 2.
1: ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ.
2: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
1: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല.
3: വചനം 3.
1: വലാ അൻതും, നിങ്ങളുമല്ല. അഅ്ബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ.
2: وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ
1: ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല.
3: വചനം നാല്.
1: വല അന, ഞാനുമല്ല, ഞാനല്ല താനും. ആബിദുൻ, ആരാധിക്കുന്നവൻ. മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ, നിങ്ങളുടെ ആരാധന.
2: വല അന ആബിദും മാ അബദ്തും,
1: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല.
3: വചനം അഞ്ച്.
1: വല അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, എന്റെ ആരാധന.
2: വല അൻതും ആബിദൂന മാ അഅബുദ്,
1: ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല.
3: വചനം ആറ്.
1: ലക്കും, നിങ്ങൾക്ക്. ദീനുക്കും, നിങ്ങളുടെ മതം, നടപടി. വലിയ, എനിക്ക്. ദീൻ, എന്റെ മതം, നടപടി.
2: ലക്കും ദീനുക്കും വലിയ ദീൻ,
1: നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എന്റെ മതവും.
4: ഇസ്ലാമിന്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമാർജ്ജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്. മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിന്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാഭര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിന്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും അവസാന ഭാഗമായ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തിൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിന്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലുമാകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അല്ലാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിനു നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അല്ലാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിന്റെ ഫലം നമുക്ക് ഇരു കൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ചവരും സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്കു നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന നാലാം വചനം നോക്കുക. അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു ആലം.
0: തഫ്സീർ അമാനി സമാപിക്കുകയാണ്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നീ അധ്യായങ്ങളിലെ മലയാള വിവരണമാണ് നാം ഇതുവരെ കേട്ടത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം സൂറത്ത് നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരിഇ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്തുനാ സിയാത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 8 മുതൽ 17 വരെ വചനങ്ങൾ.

പീസ് റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബ പൂർണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: آتيناهم الحق وضل عنهم ما كانوا يفترون.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബ പൂർണ്ണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 വരെയുള്ള വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ലളിതമായി മനഃപാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫുലുൽ ഖുർആനിൽ ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 55 വചനത്തിന്റെ 2 ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിള് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 55 ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.
6: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിന്റെ 55-ാം വചനത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ മനഃപാഠമായി പഠിച്ചത്. അവതരിപ്പിച്ചത് ഹാഫിൾ ജാഫർ സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
3: വബറകാതുഹു.
4: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽമുർസലാത്തി ഉർഫാ, ഇവിടെ വൽമുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ, ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽ ആസിഫാത്തി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റ, വന്നാശിറാത്തി നശ്റ, നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക. فالفارقات فرقا، فالفارقات فرقا، فرقا قافن പകരം കാഫ് ആകുന്നത്, ഫർഖ ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്. ഫൽഫാരിഖാതി ഫർഖ എന്ന് തന്നെ പറയുക. ഫൽമുൽഖിയാതി ദിക്റ, ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഅ, ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. فإذا النجوم طمست، فإذا النجوم طمست، طو طمست അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത എന്നുച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം. وإذا السماء فرجت، وَإِذَا السَّمَاءُ فُرِجَتْ، وَإِذَا الْجِبَالُ نُصِفَتْ، وَإِذَا الرُّسُلُ أُقِّتَتْ، وَإِذَا الرُّسُلُ أُقِّتَتْ. ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ്. وَإِذَا الرُّسُلُ أُقِّتَتْ لِأَيِّ يَوْمٍ أُجِّلَتْ. ഇവിടെ ലിഅയ്യി യൗമിൻ ഉജ്ജിലത്, ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്ത് കാണിക്കണം. ഉജ്ജിലത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത് ലിയൗമിൽ ഫസ്ലി വമാ അദ്റാക മാ യൗമുൽ ഫസ്ല്. രണ്ട് സ്ഥലത്തും ഫസ്ല്, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു വമാ അദ്റാക മാ, അദ്റാ, അദ്റാ, റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അദ്റാക, അത് അദ്റാക എന്നല്ല പറയേണ്ടത്, അദ്റാക. വമാ അദ്റാക മാ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖിസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമഇദിൽ ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് ത ഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ. നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: സൂറത്തുൽ ഇൻസാൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹി

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ കഹ്ഫ് 18-49 വചനങ്ങൾ ഷെയ്ഖ് തൗഫീഖ് അസ്സയ പാരായണം നിർവഹിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോ ഇനി മനപാഠം പേജ് 507 സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപ്പാഠം. പേജ് 507 സഅദ് അൽഗാമിദിയുടെ ഖിറാത്ത്.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുന്നിസ 43 മുതൽ 55 കൂടിയ വചനങ്ങൾ.

أصحاب السبت، وكان أمر الله مفعولا. الله الحمد لله.

0: صد عنه وكفى بجهنم سعيرا.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നിസാ 43 മുതൽ 55 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മഹർ അൽ മുഅ്ഖലി. ഹറമൈൻ ലൈവ് തുടരുമ്പോൾ ഇപ്പോൾ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ട് الشيخ عبد الباري الثبيتي.
2: الحمد لله رب العالمين الرحمن

0: إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله يتوم وليا ون مهان ما قلنو الله يتوم وليا ون مهان ما قلنو الله يتوم وليا ون مهان ما قلنو إيواهنم ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
6: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷുകരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുറാൻ റേഡിയോ അൽ മുഅല്ലിം, സൂറത്തു ആൽ ഇംറാൻ 160-165, പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് ഖലീഫ അത്തുനീജി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മുഅല്ലിം, സൂറത്തു ഇമ്രാൻ 160-165 വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ആധികാരിക അറബി തഫ്സീറുകളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം മലയാളി ലോകത്തിന് സമർപ്പിച്ച് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മാഊൻ 1-7 വരെ വചനങ്ങളുടെ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 107, സൂറത്തുൽ മാഊൻ. പരോപകാര വസ്തുക്കൾ. മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 7.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: അറഅയ്ത, നീ കണ്ടുവോ. അല്ലദി യുകദ്ദിബു, വ്യാജമാക്കുന്നവനെ. ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ.
5: അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ,
4: മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ.
6: വചനം 2.
4: ഫദാലികല്ലദി, യാതൊരുവനത്രേ അത്. യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന. അൽ യതീം, അനാഥക്കുട്ടിയെ.
5: ഫദാലികല്ലദി യദുഉൽ യതീം,
4: അനാഥക്കുട്ടിയെ തള്ളിവിടുന്നവനത്രേ അത്.
6: വചനം 3.
4: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല. അലാ ത്വആമി, ഭക്ഷണത്തിൻ്റെ മേൽ. അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ.
5: ولا يحض على طعام المسكين
4: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല.
6: വചനം 4.
4: ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം. ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ്, നമസ്കരിക്കുന്നവർക്കത്രേ.
5: ഫവൈലുൻ ലിൽ മുസല്ലീൻ,
4: എന്നാൽ നമസ്കാരക്കാർക്കു നാശം.
6: വചനം 5.
4: അല്ലദീന, അതായത് യാതൊരുവർ. ഹും, അവർ. അൻസൊലാതിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്. സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്.
5: അല്ലദീന ഹും അൻസൊലാതിഹിം സാഹൂൻ,
4: അതായത് തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായുള്ളവർക്ക്.
6: വചനം 6.
4: അല്ലദീന, അതായത് യാതൊരുവർ. ഹും യുറാഊന, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു.
5: അല്ലദീന ഹും യുറാഊൻ,
4: അതെ, യാതൊരു കൂട്ടർ അവർ മറ്റുള്ളവരെ കാണിക്കാനായി പ്രവർത്തിക്കുന്നു.
6: വചനം 7.
4: വയംനഊന, അവർ മുടക്കുകയും ചെയ്യും. അൽമാഊൻ, പരോപകാര വസ്തുവേ, ചെറുകിട ആവശ്യ വസ്തുക്കളെ.
5: വയംനഊന അൽമാഊൻ,
4: പരോപകാര വസ്തുക്കളെ അവർ മുടക്കം ചെയ്യുകയും ചെയ്യുന്നു, അഥവാ ഇങ്ങനെയുള്ളവർക്കാണ് നാശം.
7: മതസിദ്ധാന്തങ്ങൾ, പരലോക ജീവിതം, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ആദിയായ കാര്യങ്ങളെ വ്യാജമാക്കുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു വിവരിച്ചിരിക്കുന്നു. ഓരോന്നും വളരെ ശ്രദ്ധാർഹമായ കാര്യങ്ങളും നിത്യജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടവയുമാകുന്നു. 1. അനാഥക്കുട്ടികളോട് നിർദയമായും പരുഷമായും പെരുമാറുക. 2. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പലപ്പോഴും ശക്തിയായ ഭാഷയിൽ ഉണർത്താറുള്ളതാണ്. കഴിഞ്ഞ ചില സൂറത്തുകളിൽ വച്ച് ഇത് സംബന്ധിച്ച് ചിലതെല്ലാം നാം വായിക്കുകയും ചെയ്തിരിക്കുന്നു. അനാഥക്കുട്ടികളെ പുറന്തള്ളുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാതിരിക്കലും മതനിഷേധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നത്. ഇതോർക്കുമ്പോൾ അനാഥകളെ ആദരിക്കുകയും അവരുടെ നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെയും സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ആ വിഷയത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെയും ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ വമ്പിച്ചതാണെന്ന് ഊഹിക്കാവുന്നതാണ്. 3. നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതിരിക്കുക. നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നത്. നമസ്കാരത്തിൻ്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയരായിരിക്കുകയും എന്നിട്ടും അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുന്ന കപടന്മാരെ പറ്റിയാണ് ഈ പ്രസ്താവന എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അവരെപ്പറ്റി ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുവാനായി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് മറ്റുള്ളവരെ കാണിക്കുവാനായി നമസ്കാരം നിർവഹിക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അശ്രദ്ധ പലവിധത്തിലും ആവാം. പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക, നമസ്കാരത്തിൽ നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിവയെല്ലാം തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഓരോന്നും പ്രത്യേകം നോക്കുമ്പോൾ ചിലത് ചിലതിനേക്കാൾ ഗൗരവം കൂടിയതോ കുറഞ്ഞതോ ആയിരിക്കുമെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ ദോഷങ്ങൾ മുഴുവനുമോ ഏതാനുമോ ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം ആ നമസ്കാരക്കാരൻ കപടവിശ്വാസികളുടെ ഇനത്തിൽ പെട്ടവനാണെന്നുള്ളതിൽ സംശയമില്ല. മഅദല്ലാ. കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ലെന്നും നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർമ്മിക്കുകയില്ലെന്നും അതൃപ്തിയോടുകൂടിയല്ലാതെ അവർ ധനം ചിലവഴിക്കുകയില്ലെന്നും അള്ളാഹു വേറെ സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. സൂറത്ത് നിസാ 142, സൂറത്ത് തൗബ 54. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്. അതായത് അവൻ സൂര്യനെ നോക്കി കാത്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും, എന്നിട്ട് ഒരു നാലുവട്ടം കൊത്തും. അതിൽ അള്ളാഹുവിനെ അല്പമാത്രമല്ലാതെ അവൻ ഓർക്കുകയില്ല. ബുഖാരി മുസ്ലിം. സൂര്യൻ പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ ആകുക എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം അസ്തമിക്കുവാൻ പോകുക എന്നത്രേ. അസ്തമന വേളയിലും ഉദയവേളയിലും ചില മതക്കാർ സൂര്യനെ ആരാധിക്കാറുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി അങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കപടവിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കുമെന്നതിന് പുറമെ അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായിത്തീരുകയും ചെയ്യുന്നു. നാല് കൊത്തു കൊത്തും എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഗൗനിക്കാതെയും നമസ്കാരത്തിന്റെ കാതലായ വശം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ പാലിക്കാതെയും കോഴി കൊത്തും പോലെ വേഗത്തിൽ ഒരു നാല് റക്അത്ത് കുമ്പിടും എന്നത്രേ. അസർ നമസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉദാഹരിച്ചത്. മറ്റു നമസ്കാരങ്ങളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. നാലാമത്തെ ലക്ഷണം അയൽവാസികൾ സാധാരണ അന്യോന്യം പരോപകാരത്തിന് വിട്ടുകൊടുക്കാറുള്ള ചെറുതരം ഉപകരണങ്ങളെ തടയുക അഥവാ അവ മറ്റുള്ളവർക്ക് ഉപയോഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാകുന്നു. മാഊൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക്. ഏറെക്കുറെ വ്യത്യസ്തമായ വാചകങ്ങളിലാണെങ്കിലും ആ വാക്കിന് പല മഹാന്മാരും നൽകിയിട്ടുള്ള നിർവചനങ്ങളുടെ സാരമാണ് നാം മേലുദ്ധരിച്ചത്. അന്യോന്യം ഉപയോഗത്തിന് വേണ്ടി വായ്പ എന്ന നിലക്ക് ജനങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാറുള്ള കുടുക്ക, കൊട്ടക്കോരി, മഴു മുതലായ അത്യാവശ്യ വസ്തുക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ മാഊൻ എന്ന് പറഞ്ഞിരുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിൽ പ്രധാനമായത് സക്കാത്തും അതിൽ ഏറ്റവും താണപടിയിലുള്ളത് തരിപ്പ, കൊട്ടക്കോരി, സൂചി എന്നിവയുമാകുന്നുവെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിനെ പറ്റി പലരുടെയും വാചകങ്ങൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറയുന്നു, ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞത് നന്നായിട്ടുണ്ട്. മേലുദ്ധരിച്ച എല്ലാ പ്രസ്താവനകളും അതിലടങ്ങുന്നു. അവയെല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു വസ്തുതയിലേക്കാണ്. അതായത് ധനം കൊണ്ടോ ഉപയോഗം കൊണ്ടോ സഹായ സഹകരണം ചെയ്യാതിരിക്കുക എന്നത്രേ അത്. ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ രക്ഷിതാവിനുള്ള പ്രധാന ആരാധനയായ നമസ്കാരം പോലും നന്നായി നിർവഹിക്കാത്തവരും നഷ്ടം ബാധിക്കാത്ത വിധത്തിലെങ്കിലും നിത്യോപയോഗ വസ്തുക്കളെ കൊണ്ട് ജനങ്ങൾക്ക് സഹായ സഹകരണം ചെയ്യുവാൻ തയ്യാറില്ലാത്തവരുമായിരിക്കും കപടവിശ്വാസികൾ എന്ന് സാരം. അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന മറ്റുള്ള ആരാധനകളുടെ കാര്യത്തിലും ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് മുതലായ ദാനധർമ്മങ്ങളിലും അവരുടെ നില കൂടുതൽ കൂടുതൽ ശോചനീയമായിരിക്കുമെന്ന് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ വലിയ ആരാധകന്മാരായി ചമഞ്ഞേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷയത്തിൽ വൻ തുകകൾ സംഭാവന നൽകി ഉദാരമതികളായി പ്രത്യക്ഷപ്പെട്ടെന്നും വന്നേക്കാം. പക്ഷേ ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമല്ല, പേരും കീർത്തിയുമായിരിക്കും അവരുടെ ലക്ഷ്യം. ചിലപ്പോൾ ഏതെങ്കിലും സ്വാർത്ഥം നേടുവാനുള്ള മാർഗമായിട്ടോ ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആയിരിക്കാം അത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹുവിങ്കിൽ വിലപ്പോകുകയില്ലെന്ന് സ്പഷ്ടമാണ്. തൻ്റെ കൊട്ടക്കോരി കൊണ്ട് അല്പം വെള്ളം കോരുവാൻ, തൻ്റെ പേന കൊണ്ട് എന്തെങ്കിലുമൊന്ന് എഴുതുവാൻ, തൻ്റെ മൺവെട്ടി കൊണ്ട് കുറച്ച് സമയം മണ്ണ് കൊത്തുവാൻ, തൻ്റെ പറമ്പിൽ കൂടി വല്ല ചുമടും കൊണ്ട് നടന്നു പോകുവാൻ, സ്ഥലം ഒഴിവായി കൊണ്ടുപോകുന്ന തൻ്റെ വാഹനത്തിൽ കാൽനട പോകുന്ന ക്ഷീണിച്ച ഒരു സഹോദരന് അല്പനേരം കയറിയിരിക്കുവാൻ, പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും ലേശമൊന്ന് നീങ്ങിക്കൊടുത്ത് മറ്റൊരാൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ എന്നിങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ പോലും സന്മനസ്സു കാണിക്കാത്ത പലരെയും ധാരാളം കാണാവുന്നതാണ്. പട്ടിണി കൊണ്ടോ മഹാരോഗം മുതലായവ കൊണ്ടോ ഗതിമുട്ടി കഷ്ടപ്പെട്ട് സഹായത്തിന് യാചിച്ചു വരുന്നവരെ നിർദ്ദയം ആട്ടിക്കളയുന്നവരും ദുർലഭമല്ല. അതേസമയം അത്തരം വ്യക്തികളിൽപ്പെട്ട ചിലർ പോലും സാധു സംരക്ഷണത്തിനും അഗതി ശുശ്രൂഷക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റോ വൻ തുകകൾ സംഭാവന നൽകുകയും ചെയ്തേക്കും. ഇത്തരം വമ്പിച്ച ഔദാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയോ പ്രതിഫലമോ ഉന്നം വെച്ചു കൊണ്ടുള്ളതാവാൻ തരമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ അതിൽ വകയുമില്ല. കാരണം അതിൽ അവർക്ക് ഉദ്ദേശശുദ്ധിയില്ലെന്നാണ് അവരുടെ മറ്റു ചെയ്തികൾ തെളിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. യഥാർത്ഥമായ സേവന തൽപരതയും ഉദാരമനസ്കതയും ഉള്ളവർ സന്ദർഭത്തിനും കഴിവിനും അനുസരിച്ച് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. വലുപ്പ ചെറുപ്പമോ രഹസ്യപരസ്യമോ മുഹൂർത്ത വ്യത്യാസമോ നോക്കേണ്ടതില്ല, നോക്കുന്നതുമല്ല. വല്ലാഹു ആലം.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മാഊൻ 1-7 വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം.
8: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
9: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم.

0: സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 36-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 35-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബു ഹുറൈറ ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, ഉമിർത്തു അൻ ഉഖാതില നാസ ഹത്ത യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു, പ്രവാചകൻ പറയുകയാണ്. ഹത്ത യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നതുവരെ. എന്ന് പറഞ്ഞാൽ യുദ്ധം അനിവാര്യമായൊരു ഘട്ടത്തിൽ അവിടെ ശത്രുപക്ഷത്തു നിന്ന് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനുമായി യുദ്ധം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ആരെങ്കിലും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞാൽ, ഫഖദ് അസിം അസമ മിന്നി മാലഹു വനഫ്സഹു, ആ മനുഷ്യന്റെ ധനവും അവന്റെ ശരീരവും നമ്മളിൽ നിന്ന് സുരക്ഷിതമാകുന്നു. ഇല്ലാ ബി ഹഖ്, ഹക്കായിക്കൊണ്ടല്ലാതെ. വഹിസാബുഹു അലല്ലാ, അവന്റെ വിചാരണ അല്ലാഹുവിന്റെ മേൽ കടമയാകുന്നു. വഅൻസലല്ലാഹു ഫി കിതാബിഹി വദക്കറ ഖൗമൻ ഇസ്തക്ബറു ഫഖാൽ, അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു, ഒരു സമൂഹം പറഞ്ഞു, അഹങ്കാരപൂർവം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നു പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാകുന്നവർക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും സമാധാനവും സുരക്ഷയും ലഭിക്കും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 36-ാമത്തെ വചനം, വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു. ഖാല യഖൂലു ഖൗൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യഖൂലു പറയുന്നു, ഖൗൽ അതാണ് വാക്ക്, പറയൽ. അഇന്നാ, നമ്മളാണോ, അവര് സത്യനിഷേധികൾ പറയുന്ന കാര്യമാണ്. അഇന്നാ, ആ എന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ്. അഇന്നാ, നമ്മളാണോ, ലതാരികൂ, ഉപേക്ഷിക്കുന്നവർ തന്നെ, ഒഴിവാക്കുന്നവർ തന്നെ, ആലിഹതിന, നമ്മുടെ ആരാധ്യന്മാരെ. ഇലാഹ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് ആലിഹത്ത്, ആരാധ്യന്മാർ. ലിഷാഇരിൻ, ഒരു കവിക്ക് വേണ്ടി. മജ്നൂൻ, ഭ്രാന്തനായ. ഇത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് പ്രവാചകന് കേൾക്കേണ്ടി വന്ന പ്രതികരണമാണ്. ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കിനു വേണ്ടി നമ്മുടെ ആരാധ്യന്മാരെ നമ്മൾ ഉപേക്ഷിക്കണമോ? ഇത് പ്രവാചകന്റെ മാത്രം അനുഭവമല്ല, പൂർവ്വപ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നിടത്തും ഇതേപോലെ തന്നെ ആ സമൂഹം പ്രതികരിച്ചതായി ഖുർആനിലെ മറ്റു പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അവർ പറയുന്ന കാര്യം, അനഹനു നതുറുക്കു ഇബാദത്ത ആലിഹത്തിന, നമ്മൾ ഈ ആരാധ്യന്മാരെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണോ? വ ആലിഹത്ത ആബാഇന, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്നവയെ ഉപേക്ഷിക്കണമെന്നാണോ? അൻ ഖൗലി ഹാദ ശാഇരിൽ മജ്നൂൻ, യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള അത് വിശദീകരിക്കുകയാണ്. അവർ ഷാഇറും മജ്നൂൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെക്കുറിച്ചാണ്. നഊദു ബില്ലാ. ഇതിനു മുമ്പുള്ള വചനത്തിൽ തന്നെ പറഞ്ഞതുപോലെ പ്രവാചകനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ, പ്രവാചകന്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരാകുന്ന ആളുകളെ ആ വിഷയത്തെ തൊട്ട് അവരെ അകറ്റാൻ, പ്രവാചകന്റെ ആദർശത്തിൽ നിന്ന് അവരെ അകറ്റാൻ ശത്രുക്കൾ പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗമാണ്. പ്രവാചകനെ തെറ്റായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അദ്ദേഹം കവിയാണെന്ന് പറയുക, അതേപോലെ തന്നെ ഭ്രാന്തനാണെന്ന് പറയുക. സത്യത്തിൽ മുഫസ്സിരീങ്ങളിൽ പലരും പറയുന്നത് പോലെ തന്നെ അവരുടെ വാദം പരസ്പരം വൈരുദ്ധ്യമാണ്. ഒരു കവി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, വിവേകമുള്ള, തൻ്റെടമുള്ള ആളായിരിക്കും. അപ്പോഴാണ് കവിത ആലപിക്കാറുള്ളത്, അല്ലെങ്കിൽ കവിത വരാറുള്ളത്. എന്നാൽ മജ്നു എന്ന് പറഞ്ഞാൽ എന്തും സംസാരിക്കുന്ന, അവിവേകത്തോടെ സംസാരിക്കുന്ന, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളെക്കുറിച്ചാണ് മജ്നു എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജൽപ്പനം കേവലം ആക്ഷേപം മാത്രമാണെന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല, പ്രവാചകൻ തിരുമേനിയെക്കുറിച്ച് അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞ കാര്യം, വമാ അല്ലംനാഹു ശിഅറ, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീല, അങ്ങനെ കവിത അദ്ദേഹത്തിനൊട്ട് ഭൂഷണവും അല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ, അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഇതൊരു ഉത്ബോധനവും വ്യക്തമായ ഖുർആനുമാകുന്നു. അപ്പോ അവരുടെ ആ വാദത്തെ അള്ളാഹു ഗണ്ണിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിലെ രണ്ടാമത്തെ വചനത്തിൽ കാണാം, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അവർ രണ്ടാമത് പറഞ്ഞ കാര്യം ഒരു ഭ്രാന്തൻ എന്നാണ്. അള്ളാഹു പറയുന്നു, മാ അൻത, താങ്കളല്ല പ്രവാചകരെ, ബിനിഅമതി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ, ബിമജ്നൂൻ, ഭ്രാന്ത് ബാധിച്ചവനല്ല. അതുകൊണ്ട് അവർ ജനങ്ങളെ പ്രവാചകനെ തൊട്ട് അകറ്റാൻ വേണ്ടി ആ തരത്തിൽ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബൽ അൻത അഅ്ഖലുൽ ഉഖലാ, ഏറ്റവും ബുദ്ധിയുള്ളവരിൽപ്പെട്ട ആളാകുന്നു പ്രവാചകരെ താങ്കൾ. അതാണ് അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഹഉലാഇ കദബു ബിമാ തഖ്തലീഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദർ റസൂലുള്ളാ, തങ്ങൾ അംഗീകരിക്കേണ്ടുന്ന, സ്വീകരിക്കേണ്ടുന്ന ഈ വചനത്തെയാണ് അവർ തിരസ്കരിക്കുന്നത്, നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകനെ ആക്ഷേപിക്കുന്നതിലൂടെ, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ തിരസ്കരിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നത് ഈ രണ്ട് വചനങ്ങളും മുൻനിർത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫൽ അവ്വൽ, ഒന്നാമത്തേത്, കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ഇസ്ലാമിന്റെ അടിത്തറയായ ഒന്നാമത്തെ ഷഹാദത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവർ ആദ്യം നിഷേധിക്കുന്നത്. വസ്സാനി, നമ്മൾ പഠിക്കുന്ന ഈ വചനത്തിൽ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം, ഇദാ ഖീല ലഹും ആമിനു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, ഒരു ഭ്രാന്തനായ കവിയുടെ വാക്കിനു വേണ്ടി നമ്മൾ നമ്മുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കുകയാണോ? അപ്പൊ രണ്ട് ഷഹാദത്തും അവർ തള്ളിക്കളഞ്ഞു, അവർ അവിശ്വസിച്ചു. വലം യഖൂമു ബിലാ ഇലാഹ ഇല്ലല്ലാ വലം യഖൂമു ബി മുഹമ്മദർ റസൂലുള്ളാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയെയും മുഹമ്മദുർ റസൂലുള്ളാ എന്നതിനെയും അവർ തള്ളിക്കളഞ്ഞു. ഇത് ഇസ്ലാമിന്റെ അടിത്തറയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാകുന്നു. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദർ റസൂലുള്ളാ. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ 68-69 വചനത്തിൽ പറയുന്നു, അഫലം യദ്ദബ്ബറുൽ ഖൗല أَمْ جَاءَهُمْ مَا لَمْ يَأْتِ آبَاءَهُمُ الْأَوَّلِينَ. അവർ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്കൊന്നും വന്നിട്ടില്ലാത്തത് അവർക്ക് വന്നതുകൊണ്ടാണോ അവർ വിശ്വസിക്കാത്തത്? أَمْ لَمْ يَعْرِفُوا رَسُولَهُمْ فَهُمْ لَهُ مُنْكِرُونَ. അല്ലെങ്കിൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദൂതൻ വന്നതുകൊണ്ടാണോ അദ്ദേഹത്തെ അവർ നിഷേധിക്കുന്നത്? അപ്പൊ ഏത് കാലഘട്ടത്തിലും ഈ തരത്തിൽ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞിരുന്ന, അവരോട് അന്യായമായി തർക്കിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ രണ്ട് കാര്യങ്ങളും അഥവാ രണ്ട് ഷഹാദത്തുകളും ഇസ്ലാമിൻ്റെ അടിത്തറയാണെന്ന് പറഞ്ഞല്ലോ. ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ ഈ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാകുന്നു എന്നും മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്ന്, അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നത്. രണ്ടാമത്തെ നിബന്ധന, വ മുതാബഅത്തുർ റസൂൽ. ഏതൊരു ഇബാദത്തും ഏതൊരു ആരാധനാകർമ്മവും അത് പ്രവാചകൻ തിരുമേനി എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതിയിലാകണം അത് നിർവഹിക്കേണ്ടത്. അപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിലൂടെയും അതുപോലെ തന്നെ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള എന്ന് പറയുന്നതിലൂടെയും ഒരാൾ ഇസ്ലാമിന്റെ അടിത്തറയാണ് സ്വീകരിക്കുന്നത്, അംഗീകരിക്കുന്നത് എന്നർത്ഥം. ഇതിനു മുമ്പുള്ള ഒരു വചനത്തിൽ പ്രവാചകനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാഹിറാണ്, ഖുർആൻ ഒരു സിഹറാണ് എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ ചില മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, പ്രവാചകന്മാരിൽ നിന്ന് സത്യ ആദർശത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ അകറ്റാൻ വേണ്ടിയുള്ള ദുരാരോപണങ്ങൾ മാത്രമാകുന്നു ഈ തരത്തിലുള്ള ആരോപണങ്ങൾ. അതേപോലെ തന്നെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്തും അത് കാണാൻ സാധിക്കും. അഹ്ലുൽ ബിദഅ യുസമ്മൂന അഹ്ല സുന്ന ബികുല്ലി ഐബിൻ വവസ്ഫിൻ ഖബീഹ്. ബിദഅത്തിന്റെ കക്ഷികൾ സുന്നത്തിന്റെ കക്ഷികളെ എല്ലാത്തരം ചീത്ത പേരുകളും കൊണ്ടും വിശേഷിപ്പിക്കാറുണ്ട്. എത്ര കൃത്യമാണ് ഇന്നത്തെയും അവസ്ഥ. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച, അവിടുത്തെ സ്വഹാബത്ത് സ്വീകരിച്ച ആ സുന്നത്തിലേക്ക്, ആ മൻഹജിലേക്ക്, ആ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങണം. പുതുതായി ഉണ്ടാക്കിയ പ്രവാചകന്റെ സുന്നത്തിന്റെ പിൻബലമില്ലാത്ത എല്ലാ പുത്തനാചാരങ്ങളെയും നമ്മൾ കൈയൊഴിയിക്കണം, കൈവേടിയണമെന്ന് പറയുന്ന കക്ഷികൾ സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് പറയുന്നവരെ പുത്തൻവാദികളായി മുദ്രയടിക്കുന്നു. എന്നാൽ എല്ലാവിധ പുത്തൻവാദങ്ങളുമായി നടക്കുന്നവർ തങ്ങൾ അഹ്ലു സുന്നയാണെന്ന് അവർ വീരവാദം മുഴക്കുകയും ചെയ്യുന്നു. അതെത്ര കൃത്യമാകുന്നു പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ. അത് പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തെ തള്ളിക്കളഞ്ഞ ആളുകൾ, അള്ളാഹു നിയോഗിച്ചയച്ച സത്യ ആദർശവുമായി വന്നവരെ അസത്യവാദികളായി പരിചയപ്പെടുത്തുന്നത് പോലെയാണ് ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. 37-ാമത്തെ വചനം, ബൽ ജാ ബിൽ ഹഖി വസദ്ദഖൽ മുർസലീൻ. എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല, ബൽ എന്നാൽ ജാ, അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖി സത്യവും കൊണ്ട്, വസദ്ദഖ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അൽ മുർസലീൻ ദൂതന്മാരെ. ജാ എന്ന പദത്തിന്റെ അർത്ഥം വന്നു എന്നാണ്. ജാ യജീഉ മജീ. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം, സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി. സ്വദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഖാലല്ലാഹു തആല തക്സീബൻ ലഹും വറദ്ദൻ അലൈഹിം. അല്ലാഹു ഈ വചനത്തിൽ പ്രവാചകനെ ആക്ഷേപിച്ചവരെക്കുറിച്ച് അവരെ അല്ലാഹു തള്ളിക്കളയുന്നു, അതേപോലെ തന്നെ അവർക്ക് അല്ലാഹു മറുപടി പറയുന്നു. അതെന്താണ്? ബൽ ജാ ബിൽ ഹഖ്. നിങ്ങൾ പറയും പ്രകാരം ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കല്ല, മറിച്ച് സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. യഅനി റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാ ബിൽ ഹഖ് ഫീ ജമീഇ ശരീഅത്തില്ലാഹി ലഹു മിനൽ ഇഖ്ബാരി വത്വലബി. അല്ലാഹു പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള എല്ലാ മതനിയമങ്ങളും എല്ലാ അധ്യാപനങ്ങളും സത്യം തന്നെയാകുന്നു. മാത്രമല്ല വസ്വദ്ദഖൽ മുർസലീൻ ഐ സ്വദ്ദഖഹും ഫീമാ അഖ്ബറൂഹു അൻ. പൂർവപ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. മിനസ്സിഫാത്തിൽ ഹമീദ വൽ മനാഹിജി സദീദ. അവർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ചൊവ്വായ കാര്യങ്ങളും അദ്ദേഹം സത്യപ്പെടുത്തുന്നു. വ അഖ്ബറ അനില്ലാഹ് ഫീ ശർഇഹി. അള്ളാഹുവിനെക്കുറിച്ച് അവർ പഠിപ്പിച്ച അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പ്രവാചകൻ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. സൂറത്ത് ഫുസ്സിലത്തിലെ 43-ാമത്തെ വചനത്തിൽ കാണാം, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർ റുസുൽ. ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്. പ്രവാചകരെ, മാ യുഖാലു ലക, താങ്കളോട് പറയപ്പെട്ടിട്ടില്ല. ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്, മുമ്പ് അയക്കപ്പെട്ട ദൂതന്മാർക്ക് അവരോട് പറയപ്പെട്ട കാര്യങ്ങളല്ലാതെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉസൈമീൻ റഹ്മത്തുള്ള എടുത്തു പറയുന്ന ഒരു കാര്യം, അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിൽ ഹഖി, പ്രവാചകൻ സത്യവുമായിട്ട് വന്നു. ഫകുല്ലു ദീനുഹു മുഷ്തമിലുൻ അലൽ ഹഖി, പ്രവാചകൻ കൊണ്ടുവന്ന സത്യദീൻ അത് ഹഖ് മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. ഫീമാ യതഅല്ലഖു ബി മുആമലത്തില്ലാഹി തആല ഔ ഫീമാ യതഅല്ലഖു ബി മുആമലത്തി ഇബാദത്തിൽ ഇബാദില്ലാ, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് പറയുന്ന അധ്യാപനങ്ങളിലാകട്ടെ, ഹഖ് മാത്രമാകുന്നു ഉള്ളത്. വഖദ് ഖാല തആല ഫീ വസ്ഫിൽ ഖുർആൻ അല്ലദീ ജാഅ ബിഹി അർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പ്രവാചകനിലൂടെ നൽകിയ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും അവക്രമായതിലേക്ക് വഴി നയിക്കുന്നു. ഹാദൽ കരിമ ലൗ സ്വന്നഫത് അലൈഹ മുജല്ലദാത്തുൻ മസ്തൗഅബത് മദ്ലൂലുഹ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഈ പരാമർശം, ഈ ഖുർആൻ ഏറ്റവും നല്ല വഴിയിലേക്ക് വഴി നയിക്കുന്നു, മാർഗത്തിലേക്ക് വഴി നയിക്കുന്നു എന്ന ഈ പരാമർശം അത് വിശദീകരിക്കുകയാണെങ്കിൽ വാള്യങ്ങളോളം ഗ്രന്ഥങ്ങൾ രചിക്കാൻ മാത്രമുള്ള ആശയം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം, ആ വചനത്തിൻ്റെ പ്രസക്തി, ബൽ ജാഅ എന്നാൽ അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖ് സത്യവുമായിക്കൊണ്ട്, വസ്വദ്ദഖൽ മുർസലീൻ അദ്ദേഹം ദൂതന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകനെക്കുറിച്ച് ഇന്നും പലതരത്തിലും ആക്ഷേപങ്ങൾ ചൊരിയുന്ന, പ്രവാചകനെക്കുറിച്ച് അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവർക്കും ഈ വചനം ഒരു വലിയ പാഠമാണ് നൽകുന്നത്. സത്യമല്ലാത്ത, നീതിക്ക് നിരക്കാത്ത, അതേപോലെ തന്നെ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു അധ്യാപനവും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ കാണുക സാധ്യമേ അല്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഇഹപര വിജയം ലക്ഷ്യമാക്കി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോട് കൂടി സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38 അധ്യായം സൂറത്ത് സ്വാദ് 24 വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: عباده وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധയാർജിച്ച കുഞ്ഞിളം കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുന്നാസിഅത്തിൻ്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തു നാസിഅത്തിൻ്റെ പാരായണമാണ്. ഇന്ന് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത് പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഒന്ന്, ഹിഫ്ളുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാൻ ഏറെ ശ്രോതാക്കളെ പ്രോത്സാഹിപ്പിച്ച ഈ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 20-ാമത്തെ ആയത്താണ് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനിയനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 20-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യമായത്ത് മുഴുവനായി പാരായണം ചെയ്യാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

يسألون عن أنبائكم.

2020 ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. ലോകപ്രശസ്തരായ ഖുർആൻ ഖാരികളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു മാഇദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിദ് അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 73 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 74-ാമത്തെ ആയത്താണ്.
2: ثُمَّ قَسَتْ قُلُوبُكُمْ مِنْ بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً

ثم قست قلوبكم. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ. ثم ഈ പദം അധികം ആളുകളും സുമ്മ എന്നാണ് പറയുക. സുമ്മ മാറി സീന് വരുന്നു, അപ്പോൾ അർത്ഥവും മാറും. ثم ثم ث ثي ثو اث നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് സ സി സു എസ്. സീന് അങ്ങനെയല്ല, സീന് ശരിക്കും പല്ലുകളുടെ ഉൾഭാഗത്താണ് നാവിൻ്റെ അറ്റം ഉള്ളത്. അതുകൊണ്ട് അത് പ്രത്യക്ഷത്തിൽ തന്നെ ആ ഒരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. അർത്ഥം മാറും സുമ്മ സ സി സു സുമ്മ, അത് ശേഷം എന്നുള്ള അർത്ഥം വരും. എന്നാൽ സീന് വന്നാലോ അതൊരു വശം എന്നുള്ള അർത്ഥമാണ് വരിക. വളരെയധികം ശ്രദ്ധിക്കണം. സുമ്മ മീമിന് ശബ്ദമുണ്ട് അവിടെ, മണിക്കണം. സുമ്മ ഖസത് ഖുലൂബുക്കും. ഖ ഖസത് ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. ഖസത് ഖസത് ഖുലൂബുക്കും എന്നല്ല, ഖസത് ഖസത് തായിനെ കൽക്കല ചെയ്യരുത്. ഖസത് ഖുലൂബുക്കും ഖുലൂബുക്കും, ഇവിടെയും ഖാഫ് ശ്രദ്ധിക്കണം. ഖുലൂബുക്കും മിൻ സാക്കിനായ മീമിന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖസത് ഖുലൂബുക്കും മിൻ ശേഷം മിൻ ബഅദി മിൻ ബഅദി സാക്കിനായ നൂന് ശേഷം ബ ആണ്, നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഖ്ലാബ് തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഫഹിയ കൽ ഹിജാറ കൽ ഹിജാറത്തല്ല, ഹ അല്ല, ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം. കൽ ഹിജാറതി ഔ അഷദ്ദു ഖസ്വ أو أشد أشد قسوة قاف തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞു ചെറുനാക്ക്. ഖാഫിന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. قسوة ق قسوة وقف ചെയ്യുമ്പോൾ قسوت എന്നല്ല പറയേണ്ടത്, താഇനെ കേൾക്കരുത്, അഥവാ ഹ ആയിട്ട് ഹ ഒരു സുക്കൂൻ വരുന്ന രൂപമാണ് قسوة قسوة. നമ്മൾ അൽ ഖാരിഅ എന്ന കൂടുന്ന പോലെ തന്നെ قسوة. وإن നൂന്ന് ശദ്ദ് വ ഇന്ന മിനൽ ഹിജാറതി മിനൽ ഹിജാറതി ഹ മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു യതഫജ്ജറു മിൻഹുൽ അൻഹാർ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ അൻഹാർ മിൻഹുൽ അൻഹർ അല്ല മിൻഹുൽ അൻഹർ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. വ ഇന്ന മിൻഹ നൂൻ മുശദ്ദഖുന്ന നൂന് ശദ്ദുണ്ട്, മണിക്കണം. മിൻഹ ലമാ യശഖഖു വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം വേർഡ്സുകൾ. യശഖഖു ഷീനും ഖാഫിനും ശദ്ദുണ്ട്, രണ്ട അടുത്ത ഖാഫിന് ശദ്ദില്ല. യശഖഖു യശഖഖു ഖാഫ് മഖ്റജ് മാറിപ്പോകരുത്, യശക്കു അല്ല യശക്കു. ഫയഖ്റുജു ഫയഖ്റുജു ഖ ഖീ ഖു അഖ് തൊണ്ടയുടെ മുഗൾ ഭാഗം അഥവാ ഖാഫിൻ്റെ താഴെ. ഫയഖ്റുജു മിൻഹുൽ മാ മിൻഹുൽ മാ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അപ്പോൾ അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ മദ് വാജിബാണ്. മിൻഹുൽ മാ ഹംസ സുക്കൂൻ നൽകി വളരെയധികം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം, മാ എന്നല്ല. അതേസമയം മാ അങ്ങനെ നിർത്താനും പറ്റില്ല, ഹംസ ഉച്ചരിക്കണം. വ ഇന്ന മിൻഹ വ ഇന്ന നൂൻ മുശദ്ദഖുന്ന മിൻഹ لما يهبط لما يهبط طا طي طو ط ط
ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. യഹ്ബിതു അല്ല, യഹ്ബിതു മിൻ ഖശ്യതില്ലാഹ്. മിൻ ഖ നൂന് സാക്കിനയ്ക്ക് ശേഷം ഖ വന്നാൽ ഇദ്ഹാർ, നൂനിനെ വെളിവാക്കിച്ചിരിക്കണം. മിൻ ഖശ്യതില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ. ബിഗ ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, ബിഗാഫിലിൻ അല്ല. ബിഗാഫിലിൻ ബിഗാഫിലിൻ ബിഗാഫിലിൻ അമ്മ. തൻവീനു ശേഷം ഐൻ, ഇവിടെയും ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അമ്മ അമ്മ അമ്മ അല്ല, ഐൻ. അതുപോലെ മീം, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അമ്മ തഅമലൂൻ തഅമലൂൻ തഅമലൂൻ അല്ല, തഅമലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്ത്. വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കണം. തജ്വീദ് നിയമങ്ങളനുസരിച്ച് കൃത്യമായിട്ട് പാരായണ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, പാരായണം ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനമാണ് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
5: أعوذ بالله من الشيطان الرجيم

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇംറാൻ 172 മുതൽ 176 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇമ്രാൻ 172 മുതൽ 176 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി ഒരുക്കിയ സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സോഫാത്തിലെ 42-43 വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 42-43 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 42-43 വചനങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗീയ ഭക്ഷണങ്ങളെക്കുറിച്ചായിരുന്നു തൊട്ടു മുകളിലുള്ള വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. 42-ാമത്തെ വചനത്തിൽ ഫവാക്കിഹു, പഴവർഗ്ഗങ്ങൾ, വഹും, ആ ആളുകൾ അഥവാ സ്വർഗാവകാശികൾ, മുഖ്റമൂൻ, ആദരിക്കപ്പെടുന്നവരാകുന്നു. ഇവിടെ മാ യുക്കലു തലദ്ദുദൻ ലാലി ഹിഫ്ലി സിഹത്തിൻ യഅനി അന്നൽ ഫാക്കിഹ മാ യഅകുലുഹുൽ ഇൻസാനു ലിത്തലദ്ദുദി ലാ ലിത്തഖവ്വുതി ബിഹി. സ്വർഗത്തിലെ ആളുകൾ സ്വർഗീയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അവിടെ ആരോഗ്യപരമായ മികവിനോ അല്ലെങ്കിൽ വിശപ്പ് അകറ്റുന്നതിനോ അല്ല, അവിടെ ആസ്വാദനത്തിനും ആനന്ദത്തിനുമാണ് അവിടെ ഭക്ഷണം നൽകപ്പെടുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ ഐ മുതനവ്വിഅ, വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ അവിടെ നൽകപ്പെടും. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ദാലിക റിസ്ഖു ഫവാക്കിഹ് മുതനവ്വിഅ വഹും മുക്രമൂന ബികറാമത്തില്ലാഹി ലഹും. സ്വർഗവാസികൾക്ക് വ്യത്യസ്തങ്ങളായ പഴങ്ങൾ നൽകപ്പെടും. അവർ അവിടെ വച്ച് അള്ളാഹുവിൻ്റെ ആദരവിനാൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആദരിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊണ്ട്, അതേപോലെ തന്നെ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തെക്കൊണ്ട് എല്ലാ നിലയിലും അവർ ആദരിക്കപ്പെടും. അവിടെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളിൽ നിന്നും പലരിൽ നിന്നുമാണ് അവർക്ക് ആദരവ് ലഭിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിൻ്റെ ആദരവെന്ന് പറഞ്ഞാൽ ഫയൻദുറൂന ഇലൈഹി വയഇദുഹും റിദ്വാനഹു ഫലാ യസ്ഖതു അലൈഹിം അബദാ. അവരെ, അവർക്ക് അള്ളാഹുവിനെ നോക്കിക്കാണാൻ കഴിയും. ആ ഒരു സൗഭാഗ്യം അവർക്ക് സിദ്ധിക്കും. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നവർ മുക്തരായിരിക്കും. ഒരിക്കലും അല്ലാ ഇനി അവരോട് കോപിക്കുകയില്ല. അതുപോലെ തന്നെ വമുക്റമൂന മിൻ ഖിബലിൽ മലായിക, മലക്കുകളുടെ ആദരവിനും അവർ അർഹരായിരിക്കും. അള്ളാഹു സൂറത്തു റഅദിൽ പറഞ്ഞു, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് പ്രവേശിക്കും. അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ, ക്ഷമിച്ചതിനാൽ. വളരെ ശ്രദ്ധേയമാണ് സഹോദരന്മാരെ ആ പരാമർശം. ഈ ദുനിയാവിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്ക് ഹറാമുകളെ തൊട്ട്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, ഇബാദാത്തുകൾ നിർവഹിക്കുന്നതിലുള്ള ചെറിയ പ്രയാസങ്ങളിൽ പോലും എല്ലാ രംഗത്തും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് മലായിക്കതുകൾ പറയുന്നത്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിനാൽ. ഫനിഅമ ഉഖ്ബദ്ദാർ, സ്വർഗമാകുന്ന ആ പര്യവസാനം, ആ ഭവനം, അതെത്ര നല്ലതാകുന്നു. അതുപോലെ തന്നെ സ്വർഗാവകാശികൾ സ്വർഗീയ ഭൃത്യന്മാരെക്കൊണ്ട് ആദരിക്കപ്പെടുന്നു. ആ ഭൃത്യന്മാരാൽ അവർ ആദരണീയരായിരിക്കും. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, യതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅ്സിൻ മിൻ മഈൻ. സൂറത്തുൽ വാഖിഅയിൽ 17-18 വചനത്തിലാണ് അല്ലാഹു ഇത് പറയുന്നത്. യതൂഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, വിൽദാനു മുഖല്ലദൂൻ, സ്ഥിരവാസം നൽകപ്പെട്ട സ്വർഗീയ കുട്ടികൾ, ബാലന്മാർ, ബി അഖ്വാബിൻ, പാനപാത്രങ്ങളുമായി, വ അബാരീഖ, കൂജകളുമായി, വക്കസിൻ മിൻ മഈൻ, ഉറവുജലം, അത് നിറച്ചിട്ടുള്ള കപ്പുകളുമായിട്ട് സ്വർഗവാസികളുടെ അരികിലൂടെ ആ കുട്ടികൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതും അവർക്ക് നൽകപ്പെടുന്നൊരു ആദരവാകുന്നു എന്നർത്ഥം. സ്വർഗത്തിൽ ഏത് കാലത്തും എന്നും അവർ ആദരണീയരാണ്. നമുക്കറിയാം, ദുനിയാവിൽ ഇന്ന് ആദരിക്കപ്പെടുന്നവൻ നാളെ ഒരു പക്ഷേ ആദരിക്കപ്പെടുന്നവനാകണമെന്നില്ല. പക്ഷെ സ്വർഗത്തിലെ അവസ്ഥ, കാലാകാലം അവർ ആദരണീയരായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നുമെന്നും അള്ളാഹുവിൻ്റെ ആദരവിന്, മലായിക്കത്തുകളുടെ ആദരവിന്, സ്വർഗത്തിൽ സ്ഥിരവാസം നൽകപ്പെട്ടവരുടെ ആദരവിന് അവർ അർഹരായിരിക്കും. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖ്റമൂന മിൻ കുല്ലി വജ്ഹിൻ ലാ യജിദൂന യൗമൻ മിനൽ അയ്യാമി ലഹ്ലതൻ മിനൽ ലഹ്ദാതി ഷൈഅൻ മിനൽ ഇഹാന. ഒരു നിമിഷ നേരം പോലും അവിടെ അവർക്ക് നിന്ദ്യതയോ അല്ലെങ്കിൽ അനാദരവോ അനുഭവപ്പെടുകയില്ല. ബൽ ഹും ഫീ ഗായത്തിൽ ഇക്റാമി മിൻ കുല്ലി വജ്ഹ്. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലാ ദിവസവും അങ്ങേ അറ്റത്ത ആദരവിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. ചെറിയ ആദരവല്ല, ചെറിയ ബഹുമാനമല്ല, ആദരവിൻ്റെ അങ്ങേ അറ്റത്ത അവസ്ഥയിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. അന്നല്ലാഹു അസ്സ വജല്ല അക്രമഹും വഅബാഹലഹുമുൻ നദർ ഇലാ വജ്ഹിഹി. ഒന്ന്, അല്ലാഹു അവരെ ആദരിക്കും, അല്ലാഹുവിൻ്റെ തിരുമുഖം കാണാനുള്ള സൗഭാഗ്യം അവർക്ക് സിദ്ധിക്കും. വയതഹദ്ദസു ഇലൈഹിം അസ്സ വജൽ, അല്ലാഹു അവരുമായി സംസാരിക്കും. വഹാദാ ഗായതു മാ യകൂനു മിനസ് സുറൂർ, അവർക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാകുന്നു അത്. ലാ ഷൈഉൻ അസറു വലാ അൻഅമു വലാ അഫ്ദൽ മിൻ മുനാജാത്തില്ലാഹി അസ്സ വജൽ. അല്ലാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തേക്കാൾ ഏറ്റവും സന്തോഷകരമായ, അനുഗ്രഹീതമായ, ശ്രേഷ്ഠകരമായ ഒരു കാര്യം അവർക്ക് മറ്റൊന്നും ഉണ്ടാവുകയില്ല. വഹും യന്ദുറൂന ഇലാ വജ്ഹിഹി സുബ്ഹാന, അവർ അല്ലാഹുവിൻ്റെ തിരുമുഖത്തേക്ക് കണ്ണുകൊണ്ട് നേർക്കുനേരെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. 43-ാമത്തെ വചനം, ഫീ ജന്നാത്തിൻ നഈം. ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ. ജന്നത്ത് എന്ന പദത്തിന് തോട്ടം എന്നാണർത്ഥം. ആ പദം മറഞ്ഞത് എന്ന അർത്ഥത്തിലാണ് ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തോട്ടം, മരങ്ങളാൽ മറക്കപ്പെട്ട ഒന്ന് എന്നതുകൊണ്ടാണ് ജന്നത്ത് എന്ന് തോട്ടത്തിന് പറയാറുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള സാധനം എന്ന നിലക്കാണ് കൽബ് എന്നതിന് ജിനാൻ എന്ന് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ജിനാൻ, ഹൃദയം, നമ്മുടെ അകത്ത് ഒളിപ്പിക്കപ്പെട്ട, മറപ്പിച്ച് ഒളിപ്പിക്കപ്പെട്ട ഒന്നാകുന്നു അത്. അതുപോലെ തന്നെ ജുന്നത്തുൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അസൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാകുന്നു. അപ്പോൾ വെട്ടുകൊള്ളുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അപകടപ്പെടുത്തലിൽ നിന്ന്, അതേപോലെ തന്നെ മറ്റെല്ലാത്തിനും ഒരു പരിചയാകുന്നു, ഒരു മറയാകുന്നു ജുന്ന. അതുപോലെ തന്നെ ജിന്ന് എന്ന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടികൾ, അവർ നമ്മളെ തൊട്ട് അവർ മറഞ്ഞവരാകുന്നു. ആലമുൻ ഗൈബിയുൻ മുസ്തതറുൻ, മറക്കപ്പെട്ടവരാണവർ, നമുക്കവരെ കാണുക സാധ്യമല്ല. വൽ ജന്നത്തു ബുസ്താനുൻ മസ്തൂറുൻ ബിൽ അസ്ജാരി, അതേപോലെ തന്നെ വൃക്ഷങ്ങളാൽ മറക്കപ്പെട്ടതാകുന്നു ജന്നത്ത് എന്ന തോട്ടം എന്നത്. ഇവിടെ അള്ളാഹു പ്രയോഗിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്. ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തോപ്പുകളിൽ. ഈ അർത്ഥത്തിലും മറ്റൊന്ന്, ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ലാത്ത, ഒരാൾക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരാൾക്കും മനസ്സിൽ, ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒന്നാകുന്നു സ്വർഗലോകം എന്നത്. പ്രവാചകൻ തിരുമേനി പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വഖാല അല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, അല്ല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അതാണ് ഹദീസുൻ ഖുദ്സി. അഅദത്തു ലിഇബാദി അസ്വാലിഹീൻ, സച്ചരിതരായ എൻ്റെ ദാസന്മാർക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വല ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. വല ഖതറ അലാ ഖൽബി ബശരിൻ, ഒരാളുടെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്തത്. സൂറത്തു സജദയിലെ 17-ാമത്തെ വചനത്തിൽ കാണാം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, കൺകുളിർമയായി ഞാൻ അവർക്ക് മറപ്പിക്കപ്പെട്ട, ഗോപ്യമാക്കി വച്ചത്. ഫലാ തഅ്ലമു നഫ്സുൻ, ഒരാളും അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്താണത്? ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ, അവർ ചെയ്തിരുന്നതിനുള്ള പ്രതിഫലമായിട്ട്. അതാണ് ഫി ജന്നാത്തിൻ നഈം, സുഖാനുഭവത്തിൻ്റെ, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അതിന് മുഫസ്സിറീങ്ങൾ പറയുന്നു, അദ്ദാറുല്ലത്തി അഅദ്ദഹല്ലാഹു ലിഔലിയാഇഹി, ആർക്കാണ് സ്വർഗം? അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വച്ച ലോകമാകുന്നു സ്വർഗലോകം. ആ സ്വർഗലോകത്തെക്കുറിച്ചാണ് ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നഈം എന്ന് പറയാൻ കാരണം? സുഖാനുഗ്രഹം എന്ന് പറയാൻ, ലാ ബുഅ്സ ഫീഹ വലാ ശഖാഅ, അവിടെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ അനുഭവപ്പെടുകയില്ല. നഈമുൻ ലിൽ ഖൽബി, ഹൃദയത്തിന് സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും. വഹുവ അസ്സുറൂർ, ഹൃദയത്തിൻ്റെ സുഖാനുഭവം എന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണ്. നഈമുൻ ലിൽ ബദനി, ശരീരത്തിനും സുഖാനുഭവമായിരിക്കും. ലിഅന്നഹും യുഹല്ലൗന ഫീഹ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർഗവാസികൾ സ്വർണത്തിൻ്റെ വളകൾ അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹ ഹരീർ, അവിടുത്തെ വസ്ത്രമാകട്ടെ പട്ടുവസ്ത്രമായിരിക്കും. ഫഹും മുൻ അമൂന ഫീ അബ്ദാനിഹിം വമുൻ അമൂന ഫീ ഖുലൂബിഹിം, അവർ മാനസികവും ശാരീരികവുമായി സൗഖ്യത്തിലായിരിക്കും എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു, ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറു വ ഇസ്തബ്റഖ് വഹുല്ലൂ അസാവിറ മിൻ ഫിദ്ദ മിൻ ഫിദ്ദതിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ, അവരുടെ മേൽ കട്ടിപ്പട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ നേർത്ത പച്ച നിറത്തിലുള്ള പട്ടുമുണ്ടായിരിക്കും. വഹുല്ലു, അവർ ധരിക്കപ്പെടും, അസാവിറ മിൻ ഫിദ്ദ, വെള്ളിയുടെ വളകൾ. വസഖാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരെ കുടിപ്പിക്കും. ശറാബൻ തഹൂറാ, വളരെ ശുദ്ധമായ പാനീയം. അതുപോലെ തന്നെ സൂറത്ത് ഇൻസാനിൽ തന്നെ കാണാം, വലഖാഹും നദ്റതൻ വസുറൂറാ, അവിടെ പ്രസന്നതയും സന്തോഷവും അവർ അനുഭവിക്കും, അവർക്കത് അനുഭവപ്പെടും. ആദ്യം പറഞ്ഞത് ശാരീരികമായ സൗഖ്യമാണെങ്കിൽ, നല്ല അവസ്ഥയാണെങ്കിൽ. രണ്ടാമത് പറഞ്ഞ സൂറത്ത് ഇൻസാനിലെ 11-ാമത്തെ വചനത്തിൽ പറഞ്ഞത് മാനസികമായ സന്തോഷത്തെക്കുറിച്ചാകുന്നു. അതുകൊണ്ടാണ് ജന്നാത്തിൻ നഈം, സുഖാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ആ പറയപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 44-ാമത്തെ വചനം,
1: അലാ സുറുരിൻ മുതഖാബിലീൻ,
0: അലാ സുറുരിൻ, കട്ടിലുകളിൽ. സരീർ എന്ന് പറഞ്ഞാൽ കട്ടിൽ, അതിൻ്റെ ബഹുവചനമാണ് സുറൂർ, കട്ടിലുകൾ.
1: മുതഖാബിലീൻ,
0: പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ.
1: തഖാബല യതഖാബലു തഖാബുൽ,
0: അതിൽ നിന്നാണ് മുതഖാബിൽ എന്ന് വരുന്നത്. മുതഖാബിൽ എന്ന് പറഞ്ഞാൽ അഭിമുഖമായി പരസ്പരം ഇരിക്കുന്നവർ.
1: വഹിയ അൽ കറാസിയുല്ലത്തി യജിരിസു അലൈഹ വലാക്കിൻ ലൈസത്ത് കസുറൂരി ദുനിയാ,
0: ഈ സരീർ എന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗവാസികൾ ഇരിക്കുന്ന ഒരു തരം കസേരക്കാണ് പറയുന്നത്, കസേരകൾ. പക്ഷേ ആ കസേരകളെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കട്ടിലുമായി അല്ലെങ്കിൽ ഇവിടുത്തെ കസേരയുമായി നാമമാത്രമായ ബന്ധം മാത്രമേ ഉള്ളൂ. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു,
1: അലാ സുറുരിൻ മൗദൂന,
0: സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിൽ. സുബ്ഹാനല്ലാഹ്, സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിൽ.
1: മുതഖാബിലിൻ എന്ന് പറഞ്ഞാൽ വഹാദ യദുല്ലു അലാ കമാലി അദബിഹിം വസഅതി മജാലിസിഹിം,
0: രണ്ട് കാര്യം. ഒന്ന്, സ്വർഗവാസികൾ പരസ്പരം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കും. അതുകൊണ്ടാണ് അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞത്. സ്നേഹജനങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയിരിക്കുക. ആരെങ്കിലും തമ്മിൽ പിണങ്ങിയാൽ പുറം തിരിഞ്ഞാണിരിക്കുക. അതേപോലെ പരസ്പരം ഇഷ്ടമുള്ളവരാണ് ഒന്നിച്ചിരിക്കുക. അതുകൊണ്ടാണ് മുത്തഖാബിലീൻ എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, സ്വർഗവാസികൾ എത്ര പേരുണ്ടോ അത്രയും ആളുകൾ ഇങ്ങനെ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതി, അതിൻ്റെ വിശാലതയും വ്യക്തമാക്കുന്നു. അള്ളാഹു പറഞ്ഞല്ലോ, വസാരി ഉയില മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അതേപോലെ തന്നെ ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും ധൃതി കാണിക്കുവീൻ. തഖ്വ പാലിക്കുന്നവർക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞത്. അപ്പോൾ പരസ്പരം അഭിമുഖമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ, അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലേതുമായിട്ട് പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ. സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഹൃദ്യമായ, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത ആ സ്വർഗത്തിലെ വിശിഷ്ടമായ സൗകര്യങ്ങളെക്കുറിച്ചാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞതിന് മുഫസ്സിരീങ്ങൾ വേറെയും ചില കാര്യങ്ങൾ വിശദീകരണമായി പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സ്വർഗത്തെക്കുറിച്ചുള്ള ഓരോ വചനങ്ങളും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ശക്തമാക്കാൻ സഹായകമാക്കേണ്ടതുണ്ട്. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് കർമ്മരംഗത്ത് സജീവമാകാൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് എല്ലാ നിലയിലും സജീവമാകാൻ നാം തയ്യാറാവണം. തീർച്ചയായും മാനസികമായ വിശുദ്ധി, അതേപോലെ തന്നെ കർമ്മപരമായ വിശുദ്ധി, വിശ്വാസപരമായ വിശുദ്ധി, ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഈ സ്വർഗലോകത്ത് നമുക്ക് പ്രവേശനം ലഭിക്കുക. അള്ളാഹു അത്തരത്തിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗലോകത്തിൽ ഇടം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അലാ സുറൂരിൻ മുത്തഖാബിലീൻ, അലാ സുറൂരിൻ കട്ടിലുകളിൽ, മുത്തഖാബിലീൻ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 42-43 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിലുള്ള അറിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തി വരുന്ന ഖുർആൻ ടെലിക്വിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ ഷബീർ. ആയിഷ എവിടുന്ന വിളിക്കുന്നത്?
2: കാസർഗോഡ്.
1: ആമിനന്റെ ഇത്താത്തയാണോ? മാഷാ. എത്രാം ക്ലാസ്സിൽ ആയിഷ പഠിക്കണേ?
2: ഫിഫ്ത്തിലാണല്ലേ.
1: ഓക്കെ. ആയിഷ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
2: ആയിഷ
1: കുറാണ്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ. മാഷാ. ആയിഷക്ക് ഇതിനു മുമ്പ് സമ്മാനം
2: കിട്ടിയിട്ടുണ്ടോ?
1: ഏതൊക്കെ എത്ര സൂറത്തുകള് പഠിച്ചിട്ടുണ്ട് ആയിഷ? അഞ്ച് ജ്യൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മാഷാ ബർക്കല്ലാ ഫീക്. ഓക്കെ, അപ്പൊ ആയിഷ ഭയങ്കര കോൺഫിഡൻസിലാണ് അല്ലേ. പന്ത്രണ്ട് സമ്മാനം വാങ്ങിയിട്ടില്ലേ? പതിനൊന്ന് വാങ്ങിയില്ലേ? ഈ പ്രാവശ്യം എന്നാ വാങ്ങണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കട്ടെ. ഞാൻ ഇതുവരെ ആയിഷനെ ചോദിച്ചിട്ടില്ലല്ലോ. ഇൻഷാല്ലാ അപ്പൊ നമുക്ക് റെഡിയാക്കാം. സാധാരണ 10 അല്ലെങ്കിൽ 5 മേലെ സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരമാവധി ടഫാക്കലുണ്ട്. അപ്പൊ ഒരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ ആയിഷനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഇത് പൂർത്തിയാക്കണം. ഓക്കെ, എങ്ങനെ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാല്, ഏതൊക്കെ ജ്യൂസ് എന്നാ ചോദിക്കല് സാധാരണ? ഒന്ന് രണ്ടു അല്ലേ. ഓക്കെ, ഞാൻ ചോദിക്കണത് ഒരു ചോദ്യം തബാറക്ക ജ്യൂസ് എന്ന്, പിന്നെ ഖദിസമിയ ഖാലഫം ആ ജ്യൂസുകളല്ലേ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോ ഇങ്ങനെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം തബാറക്ക ജ്യൂസ്, രണ്ടാമത്തെ ചോദ്യം ഖാലഫമ ജ്യൂസ്, മൂന്നാമത്തെ ചോദ്യം ഹാമിം ജ്യൂസ്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, മാഷാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു ആയത്ത് തോതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, അതേപോലെ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തും പറയണം. വളരെ ടഫ് ആയിരിക്കും കേട്ടോ. എങ്ങനെ? അതെ, ഹാമിം ജുസൂന്ന് ഇതേപോലെയാണ് ചോദിക്കുക, കാലഫമയെന്ന് ഇതേപോലെ ചോദിക്ക. പതിനൊന്നെണ്ണം വാങ്ങിയില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ആരും സഹായിക്കാൻ എടുത്തില്ലല്ലോ. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تبقي ولا تذر لواحة للبشر عليها 19 ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ് ആയിഷ? ബാക്കി ഓതൂല, മൂന്നായത്തുകൾ ഓതുള്ളു. ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ عليها 19. തബാറക് ജ്യൂസ് ആണ്. لا تبقي ولا تذر لواحة للبشر عليها 19.

0: എന്തിയെ കിട്ടണില്ലേ?
1: ണ്ട് കുറച്ച് ദിവസമായി എനിക്കിപ്പോ ഖുർആൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ടീമിലേക്ക് ഡവറാക്കാൻ സമയം കിട്ടിയില്ല.
0: അപ്പൊ ആയിഷല്ലേ പറഞ്ഞത് തബാറക്ക് ജ്യൂസ് എന്ന് ചോദിക്കാന്ന്?
1: നാലും അഞ്ചും ഇപ്പൊ ഞാനത് ഡവറ ചെയ്തോണ്ടേ.
0: ഓക്കെ, എന്നാ അമ്മ ജ്യൂസ് എന്നും
1: ഉസ്താനും
0: ഹാമിയും ജ്യൂസ് എന്നും കാലഫും ജ്യൂസ് എന്നും ചോദിക്കാം.
1: ഓക്കെ.
0: ഹാമിയും ജ്യൂസ് എന്നാണ് ചോദ്യം.
1: الحمد
0: أعوذ
1: لله.
0: بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فضلا من الله ونعمة والله عليم حكيم. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ ഹുജറാത്ത്. മഷാല്ലാ, ചോദ്യം കഴിഞ്ഞിട്ടില്ല. സൂറ ഹുജറാത്തിന്റെ അവസാനത്തെ ആയത്ത് ഏതാ? മാഷാല്ലാ ബർക്കല്ലാ ഫീക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഓക്കെ, ഒന്ന് ഖാലഫമ ജുസൂന്നും ഒന്ന് അമ്മ ജുസൂന്നും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم.

0: يتنازعون فيها كأسا لا لغو فيها ولا تأثيم. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്ന് ആയിഷക്കറിയാം. സൂറത്ത് ഏതാ? സൂറത്തൂർ. ഓക്കെ, അതല്ല ചോദ്യം. അതിൻ്റെ അവസാനത്തെ ആയത്തും ആയിഷക്ക് അറിയാം. ഏതായത്? സൂറത്ത് തൂറിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ് ആയിഷ? സൂറത്ത് ഫുള്ള് ഓതി വെക്കാണോ?
1: بسم الله الرحمن الرحيم ومن الليل فسبحه وأدبار النجوم
0: ومن الليل فسبحه
1: وأدبار النجوم.
0: اوكي ما شاء الله بارك الله فيك. അപ്പോൾ രണ്ട് ചോദ്യത്തിന് ഉത്തരം അറിയാൻ എനിക്കറിയാം, പക്ഷേ നമ്മുടെ ചോദ്യം അതല്ല. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓദ്യം ആയത്തുണ്ടല്ലോ, തനാസഅൂന ഫീഹാ കഅസൻ, ആ ആയത്ത് ഏത് പേജിലാണ്? ആ ആയത്തിലുള്ള പേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്?

0: أفسحر هذا أم أنتم لا تبصرون؟
1: മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. അപ്പൊ വെറുതെ കിട്ടിയതല്ലേ 11 എണ്ണം അല്ലേ? ഓക്കെ, മാഷാല്ലാ. അവസാനത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, ആ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതണം, അതേപോലെ ആ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തും പറയണം. ഓക്കെ, അമ്മ ജുസാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين وإن عليكم لحافظين أذان آية آية ايه سورة لنا അല്ല
0: അല്ലേ?
1: ഇന്ന ആലൈക്കും.

സമയം വളരെ കുറവാണ്. ഐഷ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. സൂറ ഉറപ്പാണോ? ഉറപ്പല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ഓക്കെ, അത്രക്ക് ഉറപ്പല്ലേ? ഓക്കെ, ഞാൻ ഉത്തരം പറയട്ടെ. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ إِنَّ الْأَبْرَارَ لَفِي نَعِيمٍ. സൂറത്തു ഇൻഫിത്വറാണ്. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ എന്നുള്ള ആയത്ത്. ഓക്കെ, إِنَّ الْأَبْرَارَ لَفِي نَعِيمٍ എന്നീ രണ്ട് സൂറത്തിലുണ്ട്, ഇൻഫിത്വാറിലുണ്ട്, മുത്തഫിഫീനിലുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് വ ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമ കാതിബീൻ.

0: ചോദിക്കും, അഞ്ച് ജ്യൂസ് എന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ പറയണം കേട്ടോ. ഇൻഷാല്ല അഞ്ച്, ഇൻഷാല്ല അഞ്ച് ജ്യൂസ് എന്നും ചോദിക്കാൻ പറയണം കേട്ടോ. മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ അഞ്ച് ജ്യൂസ് എന്നും ചോദിക്കാൻ പറഞ്ഞിട്ട് അത്രയും കോൺഫിഡൻസിൽ ഇരിക്കണം. ഇൻഷാല്ല മാഷാല്ല. എന്തായാലും എന്താ, ഹാമിം ജ്യൂസും കാലഫമ്മ ജ്യൂസും വളരെ ഉഷാറാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാഷാല്ല ബർക്കവഫീക്. അമ്മ ജ്യൂസും ക്ലിയർ ആണെന്ന് എനിക്കറിയാം, പക്ഷെ കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കി തബാറക് ജ്യൂസ് ആണെങ്കിലും ഖദ്സിമ ജ്യൂസ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ആവണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ല ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ല ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്മി. ഓക്കെ, അസ്മി എവിടുന്ന് വിളിക്കണത്? ഗുരുവായൂർ. ഓക്കെ മാഷാല്ല. അസ്മി എത്രാം ക്ലാസ്സിലാണ് അസ്മി പഠിക്കണത്? മൂന്നാം ക്ലാസ്സിൽ അല്ലേ. മദ്രസയിൽ പഠിക്കണ്ടോ? മദ്രസയിൽ എത്രയില്ല? മദ്രസയിലും മൂന്നിലാണ്, സ്കൂളും മൂന്നിലാണ് അല്ലേ. മാഷാല്ല ബറക്കല്ല. ഈ പ്രോഗ്രാമിലേക്ക് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ അസ്മി? ആദ്യമായിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോ പ്രോഗ്രാം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അമ്മ ജ്യൂസ് എന്ന് മൂന്ന് ചോദ്യങ്ങൾ അസ്മിനോട് ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ, ഉമ്മനോട് ചോദിക്കാനൊന്നും പറ്റൂല, അസ്മി ഉത്തരം പറയണം. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ല പീസറേഡിൽ നിന്നുള്ള ഒരു സമ്മാനം അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും. അതുമാത്രമല്ല, ആദ്യമായിട്ട് വിളിക്കാനതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. മാഷാല്ല. അസ്മിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അസ്മി? മാഷാല്ല. ആ ഇപ്പൊ അടുത്ത് ആരൊക്കെ ഉണ്ട്? എങ്ങനെ?
1: ഉമ്മക്കിണ്ട്, ഉപ്പണ്ട്, ഇക്കാരിണ്ട്, മാമിണ്ട്, ഉമ്മമ്മ, ഉപ്പയുണ്ട്.
0: മാഷാല്ല മാഷാല്ല. ഇപ്പൊ അടുത്ത് ആരുള്ളത്?
1: അടുത്ത് ഉമ്മ.
0: ഉമ്മണ്ട്. ഓക്കെ മാഷാല്ല. അസ്മിക്ക് ഏതൊക്കെ സൂറത്ത് അറിയാം അസ്മി? ബുറൂജ് വരെ അറിയാം അല്ലേ, സൂറത്തു നാസ് മുതൽ അല്ലേ. ഓക്കെ മാഷാല്ല ബറക്കല്ലാഹു ഫീക്. അപ്പോ സൂറത്തു നാസ് മുതൽ ബുറൂജ് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാം. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ ഉമ്മച്ചിനെ നോക്കരുത്, അല്ലെ താത്തേനെ നോക്കരുത്, അസ്മിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഒന്നും പേടിക്കാതെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും, അതിന് ഉത്തരം പറയാം. ഓക്കെ റെഡി അല്ലേ? ഓക്കെ ചോദിക്കട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക, ഞാനൊരായത്തോതും ആ ആയത്ത് കഴിഞ്ഞിട്ടുള്ള രണ്ടായത്തോതിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وقال الإنسان ما لها يومئذ تحدث أخبارها. باقي لا أسورة الله يتولى النود أسمي.
1: بأن ربك أوحى لها يومئذ تحدث أخبارها.
0: ألا هذه تطلق مبتعيتا. بأن ربك أوحى لها يومئذ يصدر
1: الناس أشتاتا ليروا أعمالهم.

0: فمية ما المثقال ذرة شرية خيرية
1: خيرينو شرينو
0: خيرة
1: خير ربانو مارو
0: لا
1: إلا أوكي ناو ديكو فمن يعمل مثقال ذرة خيري يرى
0: فمن يعمل مثقال ذرة شرية يرى.
1: ما شاء الله بارك الله فيك. ഇനി അസ്മി, അത് ഏതാണ് സൂറത്ത്? ആ സൂറത്തിന്റെ പേരെന്താ? ആ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? ആ സൂറത്തു സൽസലയാണ്. മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്ക്. ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താണ് അസ്മി? ഇതാണ് ഒന്നാമത്തെ ചോദ്യം, മനസ്സിലായോ? ഇത്രയും സിമ്പിൾ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലേ അസ്മിക്ക് സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും ഉമ്മച്ചിനെ നോക്കരുത് കേട്ടോ, തെറ്റിക്കൂട്ടാവുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
0: ആ
1: ഓക്കെ. أعوذ بالله من الشيطان

0: اوكي. ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين. باقي ودنو
1: لَتَرَوْنَهَا يَوْمَئِذٍ.
0: ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ, അതന്നെയാണ് സൂറത്ത്, അതന്നെയാണ്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ
1: ജഹീം ثم لترونها عين اليقين ثم لا ثم لا
0: ثم لا പോരട്ടെ, അതന്നെ ثم لا തു
1: تحب
0: ثم لا تس
1: ثم لا تسألن يومئذ عن النعيم.
0: മാഷാഅല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ഓദ്യത് വളരെ ഉഷാറായിട്ടുണ്ട് അസ്മി. അതേതാണ് സൂറത്ത് അസ്മി? തക്കാസു. മാഷാഅല്ലാ, ബാറക്കല്ലാ ഫീക്ക്. രണ്ട് ചോദ്യവും വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് ഓതി. അവസാനത്തെ ഒറ്റ ചോദ്യം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇതിൽ ഔട്ടായി കഴിഞ്ഞാൽ സമ്മാനം പോവും. ഇതും കൂടി എങ്ങനെയെങ്കിലും പറഞ്ഞാൽ സമ്മാനം ഇൻഷാല്ലാ അസ്മിൻ്റെ വീട്ടിൽ എത്തും. ചോദിക്കല്ലേ? അമ്മച്ചിനോട് സഹായം ചോദിക്കരുതിട്ടോ, അമ്മച്ചിനെ നോക്കിയേ വേണ്ട. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يحسب أن ما له أخلده كلا لينبذن في الحطمة. آيات باقية. وما
1: أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة.
0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. എങ്ങനെയുണ്ട് അസ്മി? മൂന്ന് ചോദ്യത്തിനും മാഷാല്ലാ ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞു. ഇത്ര ഉള്ളു നമ്മൾ പ്രോഗ്രാം, മനസ്സിലായോ? അപ്പം എല്ലാ ഞായറാഴ്ചയും പ്രോഗ്രാം ഇവിടെ നടക്കും ഈ സമയത്ത്, 4 മണി to 6 മണി വരെ. അപ്പോൾ ഓരോ കുട്ടികൾ വിളിക്കും. ചില കുട്ടികളൊക്കെ 12, 13 സമ്മാനം വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഇപ്പോൾ അസ്മിക്ക് എന്തായാലും ഇനി ഒരു സമ്മാനം വീട്ടിലേക്ക് എത്തും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും ഈ സമയത്ത് ഈ നമ്പർക്ക് വിളിക്കാം. അപ്പോൾ തിരക്കുണ്ടാവും ചില സമയത്ത്, അപ്പോൾ വിളിച്ചോണ്ടിരിക്കാം. അപ്പോൾ കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ വേറെ ഉസ്താദ്മാരുണ്ടാവും, ഒരു ചോദിക്കും, അമ്മ ജൂസിന്ന് മാത്രം ചോദിക്കുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇൻഷാല്ലാ ഇനിയും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മക്കളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 37-ാം അധ്യായം സൂറത്തു സോഫാത്ത് 22 മുതൽ 74 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്താനി

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 68-69 ആയത്തുകളാണ് എടുക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഖാലു ദുഅഉ ലനാ, ഖാലു ദു, ഖാലു ദുഅഉ ലനാ, ഖാലു ദുഅഉ ലനാ. ദാലിന് സുക്കൂന്, ഐന് ദമ്മ്, വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദുഅഉ, ഖാലു ദുഅഉ ലനാ. പലപ്പോഴും പാരായണത്തിൽ ദാലിനും ഐനും ദമ്മ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഖാലു ഉദ്ഉ, ഉദ്ഉ എന്നാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ. ശ്രദ്ധിക്കേണ്ടത് സാക്കിന നൂന് ശേഷം ലാമ്, ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. പക്ഷേ യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ. മാഹി അവിടെ നിർത്തുകയാണെങ്കിൽ മാഹി, അങ്ങനെയാണ് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ മാഹിയ ഖാല ഇന്നഹു എന്നാണ് പറയുക. ഇനി ഖാല ഇന്നഹു, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ, യഖൂലു ഇന്നഹ. ഇവിടെയും നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ബഖറത്തുൻ, ബഖ ഖാഫാണ്, ബഖറത്തുൻ ഖാ, ബഖറത്ത് അല്ല, ബഖറത്തുൻ ലാ, ബഖറത്തുൻ തൻവീന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, ബഖറത്തുൻ ലാ, ബഖറത്തുൻ ലാ. ലാ ഫാരിദുൻ വലാ, ഫാരിദുൻ ദാദ്, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ല ഫാരിദുൻ ദ ദി ദു അദ് അദ്. അപ്പോൾ ദാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ശബ്ദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ല ഫാരിദു വല. അതോടൊപ്പം തൻവീന് ശേഷം വ എന്ന അക്ഷരം ഇവിടെയുണ്ട്, ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ല ഫാരിദു വലാ ബിക്റുൻ അവാനുൻ ബൈന ദാലിക്, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇനി വലാ ബിക്ർ അവിടെ നിർത്തുകയാണെങ്കിൽ, വലാ ബിക്, വലാ ബിക്ർ, കൃത്യമായി കാഫ് ഉച്ചരിക്കണം, റാ ഉച്ചരിക്കണം. അതേസമയം വലാ ബിക്ർ എന്ന് ബിക്ർ കാഫിനെ കലകല ചെയ്യരുത്. കൂട്ടി ഓതുകയാണെങ്കിൽ വലാ ബിക്റുൻ അവാനുൻ, ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിക്റുൻ അവാൻ, അവാനും ബൈന, അവാൻ ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐന് മഖ്റജ്, അവാനും ബൈന. അതോടൊപ്പം അവാനുൻ തൻവീനു ശേഷം ബ, തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് പറയും. അവാനും ബൈന, ബൈന ദാലിക്, നിർത്തുമ്പോൾ ബൈന ദാലിക്, കൂട്ടി ഓതുകയാണെങ്കിൽ ബൈന ദാലിക. ഫഫഅലു, ഫഫഅലു, ഫഫഅലു മാ തുഅ്മറൂൻ, ഐന് ശ്രദ്ധിക്കുക. ഫഫഅലു മാ തുഅ്മറൂൻ, ഹംസ തുഅ്മറൂൻ. അടുത്ത ആയത്തിൽ ഖാലു ദുഉ ലനാ, ഇവിടെയും ദാലിന് സുക്കൂൻ, ഐന് ദമ്മ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ അല്ല, യുബയ്യിൽ ലനാ. മാ ലൗനുഹ, ഖാല ഇന്നഹു, നൂന് ശദ്ദ്, യഖൂലു ഇന്നഹ, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ബഖറത്തുൻ ബഖറ, ബഖറത്തുൻ സഫ്ര, തൻവീന് ശേഷം സ്വാദ്, ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ബഖറത്തു, ബഖറത്തു സഫ്ര, ബഖറത്തു സഫ്ര. ഇനി സഫ്ര എന്ന് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. അപ്പോൾ സഫ്റാഉ ഫാഖിഉൽ ലൗനുഹ, ഇങ്ങനെ. ഇനി ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൻ തൻവീന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം.
فاقع اللونها تسر എന്നല്ല تسرو റായിനെ അധികമായിട്ട് ഒരു പിടപ്പിക്കൽ ശബ്ദം തക്രീർ എന്ന് പറയും, അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. തസുറുന്നാദിരീൻ അന്നാദിരീൻ നൂൻ മുശദ്ദഖുന്ന, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം അവസാനത്തിൽ മദ്ദ് ആരദ് സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 68-69 ആയത്തുകൾ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ് ഇന്ന് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: Peace Radio, tuned to reality.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

ولقد صرفنا في هذا القرآن للناس من كل مثل

0: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖസസിലെ 57 മുതൽ 75 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖസസിലെ 57 മുതൽ 75 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഇൻഫിത്താർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: الله أكبر الله أكبر.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഇൻഫിത്വാർ.
2: ലില്ലാഹി മിൻ അസ്മാഇഹി തിസ്ഊന വതിസ്അതുൻ മിൻ ബഅദി.
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടി

0: എത്രപേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്രപേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദാദ്.

0: മഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: April 29, 2020 ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. ലോകപ്രശസ്തരായ ഖുർആൻ ഖാരികളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു മായിദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു മായിദയിലെ 80 മുതൽ 120 വരെ വചനങ്ങളും സൂറത്തു അൻആമിലെ 1 മുതൽ 125 വരെ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടിയിലൂടെ ഓരോ ദിവസങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ മസദ്.
3: അധ്യായം 111, സൂറത്തുൽ ലഹബ്. ഈ അധ്യായത്തിന് സൂറത്തു തബ്ബത്ത് എന്നും സൂറത്ത് അൽ മസദ് എന്നും പേരുണ്ട്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
4: സൂറത്തു ഷുഅറായിലെ 214 സൂക്തമായ വൻസിർ അഷീറത്തക്കൽ അഖ്റബീൻ, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീതു നൽകുക എന്ന വചനം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സഫാ കുന്നിൻ മുകളിൽ കയറി അടുത്ത കുടുംബങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി, ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുവാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് അവരെ പൊതുവായും ഓരോരുത്തരെ പേര് വിളിച്ചും പ്രത്യേകം പ്രത്യേകമായും അറിയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനിയുടെ പിതൃവ്യനായ അബൂലഹബ് കൈകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: തബ്ബൽ ലകയാ സായിറുൽ യൗം അലിഹാദാ ജമാഅത്തന, എല്ലാ നാളുകളിലും അഥവാ കാലം മുഴുവനും നിനക്കു നാശം. ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവത്തിന്റെ പൂർണ്ണരൂപം സൂറത്ത് ഷുഅറായിൽ നാം ഉദ്ധരിച്ചിരിക്കുന്നു.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: തബ്ബത്ത്, നശിക്കട്ടെ, വലയട്ടെ, നഷ്ടപ്പെട്ടു. യദാ അബീ ലഹബ്, അബൂലഹബിന്റെ ഇരുകരങ്ങൾ, കൈകൾ. വറ്റബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു, അവനും നശിക്കട്ടെ.
6: തബ്ബത് യദാ അബീ ലഹബിൻ വതബ്,
3: അബൂലഹബിന്റെ ഇരുകരങ്ങൾ നഷ്ടമടഞ്ഞു നശിക്കട്ടെ, അവൻ ശാപമടഞ്ഞു നശിച്ചു താനും.
5: വചനം 2.
3: മാ അഗ്ന, പര്യാപ്തമാക്കിയില്ല, ഉപകാരപ്പെട്ടില്ല, ഐശ്വര്യമാക്കിയിട്ടില്ല. അൻഹു മാലുഹു, അവനു അവന്റെ ധനം. വമാ കസബ്, അവൻ സമ്പാദിച്ചതും.
6: മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്,
3: അവനു അവന്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതും ഉപകാരപ്പെട്ടിട്ടില്ല.
5: വചനം 3.
3: സയസ്ല, വഴിയെ അവൻ കടന്നെരിയും. നാറൻ, ഒരു അഗ്നിയിൽ. ദാതലഹബ്, ജ്വാലയുള്ളതായ.
6: സയസ്ല നാറൻ ദാതലഹബ്,
3: ജ്വാലയുള്ളതായ ഒരഗ്നിയിൽ അഥവാ നരകത്തിൽ അവൻ വഴിയെ കടന്നെരിയും.
5: വചനം 4.
3: വംറഅതുഹു, അവന്റെ സ്ത്രീയും ഭാര്യയും. ഹമ്മാലത, ചുമട്ടുകാരി. അൽഹത്തബ്, വിറക്.
6: വംറഅതുഹു ഹമ്മാലത അൽഹത്തബ്,
3: അവന്റെ ഭാര്യയും അതെ ആ വിറകു ചുമട്ടുകാരി, അവളും കടന്നെരിയും.
5: വചനം 5.
3: ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്, കഴുത്തിലുണ്ടാകും. ഹബ്ലുൻ, ഒരു കയർ. മിമ്മസദ്, ഈത്തപ്പന നാരിന്റെ, ചൂടിയുടെ, പിരിച്ച ചൂടി കൊണ്ടുള്ള.
6: ഫീ ജീദിഹ ഹബ്ലുൻ മിമ്മസദ്,
3: അവളുടെ കഴുത്തിൽ ഈത്തനാരിനാൽ പിരിച്ച ഒരു ചൂടിക്കയർ ഉണ്ടായിരിക്കും.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവ്യൻ അബൂലഹബിന്റെ സാക്ഷാൽ പേർ ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുൽ ഉസ്സ എന്നത്രേ. അബൂലഹബിന്റെ മുഖം വളരെ ശോഭയും തെളിവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബൂലഹബ് എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ചൊലിക്കുന്ന മുഖമുള്ളവൻ എന്ന ഉദ്ദേശത്തിലായിരിക്കും ആ പേര് വന്നത്. മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ പ്രബോധനം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായി പ്രത്യക്ഷപ്പെട്ടു. മരണം വരെ കഠിന വൈരം തുടരുകയും ചെയ്തു. അബൂലഹബിനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബും. എന്നാൽ അദ്ദേഹം തിരുമേനിയുടെ വാത്സല്യം നിറഞ്ഞ രക്ഷാകർത്താവായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം ശിർക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തിരുമേനിയെ മരണം വരെ തന്നാൽ കഴിയും വിധം സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അബൂലഹബാകട്ടെ ചുരുങ്ങിയ പക്ഷം സ്വന്തം സഹോദരപുത്രൻ എന്ന നിലക്ക് ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്തില്ല. നേരെ മറിച്ച് കിട്ടിയ അവസരമെല്ലാം തിരുമേനിയെ ഉപദ്രവിക്കുവാനും അപമാനിക്കുവാനും വിനിയോഗിക്കുകയാണ് ചെയ്തത്. തിരുമേനിയും അബൂലഹബും അയൽവാസികളുമായിരുന്നു. തിരുമേനിയുടെ വാതിൽക്കൽ മലിനവസ്തുക്കൾ വലിച്ചിടുവാനാണ് ആ അയൽപക്ക ബന്ധം ആ മനുഷ്യൻ ഉപയോഗിച്ചത്. ഖുറൈശികളുടെ ഒരു നേതാവ് കൂടിയായിരുന്നതുകൊണ്ട് കൂടുതൽ ഉപദ്രവം നടത്താനുള്ള സാഹചര്യവും കഴിവും അവനുണ്ടായിരിക്കുമല്ലോ. റബീഅത്ത് ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജാഹിലിയത്തിലായിരുന്ന അവസരത്തിൽ ദുൽമജാസ് ഉത്സവ ചന്തയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കാണുകയുണ്ടായി. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുവീൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. മുഖപ്രകാശമുള്ളവനും കോങ്കണ്ണനും അഥവാ കണ്ണുചരിച്ചു നോക്കുന്നവനും ആയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നഹു സ്വാബിഉൻ കാദിബുൻ, ഇവൻ മതം മാറിയവനാണ്, കള്ളം പറയുന്നവനാണ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ മനുഷ്യനും പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇയാളെപ്പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂലഹബാണെന്ന് ആളുകൾ പറഞ്ഞു. അഹമ്മദ് തൊബറാനി. ഇസ്ലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കേണ്ടിയിരുന്ന അബൂലഹബ് ഇത്രയും നീചവും നികൃഷ്ടവുമായ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം അവൻ്റെ പേരെടുത്തു പറഞ്ഞ് തുറന്ന ഭാഷയിൽ തന്നെ അല്ലാഹു അവനെ ശപിച്ചാക്ഷേപിച്ചത്. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ചില കഠിന മുശ്രിക്കുകളെപ്പറ്റി ഖുർആനിൽ പ്രസ്താവിച്ചു കാണാം, പക്ഷേ അവരുടെയൊന്നും പേരെടുത്തു പറയാറില്ല. അവനോട് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പാണല്ലോ ഇത് കാണിക്കുന്നത്. പ്രവാചകന്റെ അടുത്ത ബന്ധുവായിരുന്നാൽ പോലും പ്രവാചക ദൗത്യത്തെ ധിക്കരിക്കുന്നവരോട് അള്ളാഹുവിന്റെ കോപം വമ്പിച്ചതായിരിക്കുമെന്നും ഇതു വ്യക്തമാക്കുന്നു. അബൂലഹബിന്റെ ഭാര്യയും അബൂലഹബിന് തികച്ചും യോജിച്ച ഒരു ഭാര്യയായിരുന്നു ഉമ്മു ജമീൽ എന്നാണ് പേർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായി സ്വഭർത്താവിന്റെ സംരംഭങ്ങളിൽ അവൾ അവനെ സഹായിക്കുമായിരുന്നു. അവൾക്ക് സ്വന്തമായി കഴിയുന്നത് പുറമേയും ചെയ്യും. തൻ്റെ തോഴിമാരായ സ്ത്രീകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി കുറ്റവും കുറവും പറഞ്ഞ് പ്രചരിപ്പിക്കുക, തിരുമേനി നടക്കുന്ന വഴിയിൽ ഞെരിഞ്ഞിൽ മുള്ളിൻ്റെയും മറ്റും ഭാണ്ഡങ്ങൾ കൊണ്ടുവന്നിടുക, തിരുമേനിയെയും അനുയായികളെയും കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കുക മുതലായവ അവളുടെ വകയായിരുന്നു. ഇക്കാരണത്താൽ അവളും അല്ലാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും പാത്രമായി തീർന്നു. രണ്ടുപേർക്കും ഇഹത്തിലും പരത്തിലും നാശമാണുള്ളതെന്നും അവരെ കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ച് വിലപിക്കേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സന്തോഷവാർത്തയും ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും ജീവിച്ചിരിക്കെ തന്നെയാണ് ഈ സൂറത്തിൻ്റെ അവതരണം. വിവരം അറിഞ്ഞ് ഉമ്മു ജമീൽ രോഷാകുലയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് അസഭ്യം പറഞ്ഞതായി നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫായിൽ വെച്ച് കുടുംബാംഗങ്ങളെ താക്കീത് ചെയ്തപ്പോൾ അബൂലഹബ് തബ്ബല്ലക്ക, നിനക്ക് നാശം എന്ന് പറയുകയുണ്ടായല്ലോ. കഠിനമായ പ്രതിഷേധവേളയിൽ ശപിച്ചു പറയാറുള്ള ഒരു വാക്കാണത്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു അവനെയും ശപിച്ചിരിക്കുകയാണ്. ഒന്നാം വചനത്തിലെ ആദ്യത്തെ ക്രിയ തബ്ബത്ത്, അബൂലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥനാരൂപത്തിലും, രണ്ടാമത്തെ ക്രിയ വതബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വർത്തമാന രൂപത്തിലുമാണുള്ളത്. രണ്ടാമത്തെ വചനത്തിൽ അവൻ്റെ ധനം, ഐശ്വര്യം, സ്വാധീനം, മക്കൾ മുതലായവയൊന്നും ഇഹത്തിൽ അവൻ്റെ ഉദ്ദേശം സാധിക്കുന്നതിന് ഉപകരിക്കുകയില്ലെന്നും പരലോകത്തിൽ അവ മൂലം യാതൊരു ഗുണവും ലഭിക്കുവാനില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ശാപം ഇഹത്തിൽ വെച്ച് മരണത്തിന് മുമ്പ് തന്നെ അവൻ അനുഭവിക്കുകയും ചെയ്തു. അവൻ്റെ ഉദ്ദേശമൊന്നും ഫലിച്ചതുമില്ല. അവൻ്റെ മകൻ ഉത്ബത്ത് ശ്യാമിലേക്കുള്ള യാത്രയിൽ സിംഹത്തിന് ഇരയായി. അവന് അദസത്ത് എന്ന് പറയപ്പെടുന്ന പ്രമേഹക്കുരു പോലെയോ വസൂരി പോലെയോ ഉള്ള ഒരു രോഗം പിടിപെട്ടു. ദുർഗന്ധം നിമിത്തം ജനങ്ങൾ അടുക്കാതായി. ശവസംസ്കാരത്തിനു പോലും ആളെ കിട്ടാതെ കൂലിക്കാരാണത് എങ്ങനെയോ എടുത്തു മറച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് അല്പദിവസങ്ങൾക്കു ശേഷമായിരുന്നു അത്. താൻ ഒരു ഖുറൈശി നേതാവായിരുന്നിട്ടും ഭീരുത്വവും പിശുക്കും കാരണമായി ബദറിൽ അവൻ പങ്കെടുത്തിരുന്നില്ല. പകരം തനിക്ക് കടക്കാരനായിരുന്ന ഒരാളെ അയക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതുമെല്ലാം തന്നെ അവന് ഇവിടെ ഉപകരിച്ചില്ല. പരലോകത്തിലാകട്ടെ, മൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ജ്വലിച്ചു പ്രകാശിക്കുന്ന ആ മുഖം കത്തിജ്വലിക്കുന്ന നരകത്തിൽ കടന്ന് എരിയുകയും ചെയ്യും. അതിൽ സംശയവും ഇല്ല. അബൂലഹബിനെ തുടർന്ന് അവനെ അനുകരിച്ചിരുന്ന അവൻ്റെ ഭാര്യയെയും ശാപത്തിൽ അവനോടൊപ്പം അള്ളാഹു പങ്കുചേർത്തിരിക്കുന്നു. വിറക് ചുമട്ടുകാരി ഹമ്മാലത്തൽ ഹതബ് എന്ന് വിശേഷിപ്പിച്ച് അവളെ നിന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. ഏഷണിയുമായി നടക്കുന്നവനെക്കുറിച്ച് അവൻ അയാൾക്കെതിരെ വിറകുണ്ടാക്കുകയാണെന്ന് അറബികൾ പറയാറുണ്ടെന്നും അതനുസരിച്ച് ഏഷണിക്കാരി എന്ന ഉദ്ദേശ്യത്തിലാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നുമാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുവാനായി അവൾ മുള്ളും മറ്റും ചുമന്നുകൊണ്ടുവന്നിരുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായമുണ്ട്. അവളുടെ കഴുത്തിൽ ഒരു പിരിച്ച ചൂടിക്കാരുണ്ടായിരിക്കും. ഫീ ജീദിഹ ഹബലും മിം മസദ് എന്ന വാക്യവും ഇതുപോലെ അവളുടെ നേർക്ക് അള്ളാഹുവിനുള്ള വെറുപ്പിൻ്റെ കാഠിന്യം പ്രകടമാക്കുന്നു. വിറകു ചുമക്കൽ ഏത് അർത്ഥത്തിലായാലും ആ വിറകു ചുമട്ടുകാരൻ അതിന് തക്ക കയറും കൊണ്ട് നടക്കുമല്ലോ. നരകത്തിൽ വെച്ചുള്ള അവളുടെ സ്ഥിതി വിവരിച്ചതാണത് എന്നാണ് പല മഹാന്മാരും പറയുന്നത്. അഥവാ കഴുത്തിൽ കയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനുമെതിരെ വിറക് ശേഖരിക്കുവാൻ മിനക്കെട്ടിരുന്ന അവൾക്ക് അതിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിലും അനുഭവപ്പെടുക എന്ന് സാരം. വല്ലാഹു ആലം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്. ഇന്ന് നാം കേട്ട അധ്യായം സൂറത്തുൽ മസദ്.
7: أعوذ بالله من الشيطان الرجيم
8: فلا تحسبن الله مخلف وعده رسل

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും പുലരിവെട്ടം.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയുമായിട്ടാണ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
3: നാം തുടർച്ചയായി ഖുർആൻ മനഃപാഠമാക്കാൻ ഒരു ഉപാധിയായി സ്വീകരിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
2: ഏറെ പുണ്യമുള്ള വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഫ്ളുൽ ഖുർആനുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
3: തീർച്ചയായും ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 5-ാം വചനത്തിന്റെ 1-ാം ഭാഗമാണ് നാം മനഃപാഠമായി പഠിക്കുന്നത്.
2: ക്ലാസ് എടുക്കാനായി നമ്മളോടൊപ്പമുള്ളത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ അഹ്സാബിലെ 4-ാമത്തെ ആയത്തു വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 5-ാമത്തെ ആയത്തിൻ്റെ 1-ാം ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അഹ്സാബിൻ്റെ അഞ്ചാം വചനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചിട്ടുള്ളത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫിയാണ്.
1: സൂറത്ത് അഹ്സാബ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.
2: ഇൻഷാ അള്ളാ.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 506 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 65 വരെയുള്ള ആയത്തുകളാണ് പല ക്ലാസുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 66, 67 ആയത്തുകളാണ് എടുക്കുന്നത്.

ഫജഅൽനാഹാ നകാലൻ ലിമാ. ഇവിടെ ഐൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫജഅൽനാഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. നകാലൻ ലിമ തൻവീന് ശേഷം ലാം, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന നകാലൻ ലിമ. ബൈന യദൈഹ വമാ ഖൽഫഹ വമൗഇദതൻ ലിൽമുത്തഖീൻ. വമൗഇദതൻ, ഇവിടെ ഐന് ദാദ് ഈ രണ്ടക്ഷരങ്ങളെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, വമൗഇ ശേഷം വമൗഇദ, ത്വാഇന് പുള്ളിയിട്ടാൽ വ, വമൗഇദതൻ. സാധാരണ അവിടെ ഓതുന്നത് പല ആളുകളും വമൗഇദതൻ എന്നായിരിക്കും, വമൗഇദതൻ ലിൽ, അങ്ങനെയല്ല, വമൗഇദതൻ വമൗഇദതൻ ലിൽ. അതുപോലെ തന്നെ ഇവിടെയും തൻവീനു ശേഷം തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം. വമൗഇദതൻ ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന, അവിടെ മണിക്കരുത്. അതുപോലെ തൻവീൻ്റെ ആ ഒരു ശബ്ദവും കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വമൗഇദതൻ ലിൽ എന്നല്ല, വമൗഇദതൽ മുത്തഖീൻ. അതുപോലെ അൽ മുത്തഖീൻ മുത്തഖീൻ ഖാഫ് മുത്തഖീൻ എന്നല്ല, മുത്തഖീൻ. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് അതിൻ്റെ മേലെയാണ് ഖാഫിൻ്റെ മഖ്റജ്. അപ്പോൾ ഖാ ഖീ ഖു അഖ് ലിൽ മുത്തഖീൻ ഇങ്ങനെ വായിക്കണം. അടുത്തായത് വഇദ് ഖാല മൂസ ലിഖൗമിഹി. വഇദ് ഖാല എന്നല്ല, ദാൽ പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇദ് മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നാവിൻ്റെ അറ്റം വളരെ നേരിയ തോതിൽ പുറത്ത് ഉണ്ടായിരിക്കണം. വഇദ് ഖാല ഖാഫ് പറഞ്ഞു, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെയും മേലെയാണ് ഖാഫ്. ഖാല മൂസ എന്നല്ല, മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ ലിഖൗമിഹി ഇന്നല്ലാഹ. ഇവിടെ ഹാഉ ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. സിലത്തുൽ കുബറ, സിലത്തുൽ ത്വീല എന്നൊക്കെ പറയും. അപ്പോൾ ലിഖൗമിഹി ഇന്നല്ലാഹ ഇങ്ങനെ വായിക്കണം. ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും യഅ്മുറുക്കും യഅ്മുറുക്കും അല്ല യഅ്മുറുക്കും അല്ല യഅ്മുറുക്കും അൻ തസ്ബഹു. സാക്കിനായ നൂന് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്ബഹു ഇഖ്ഫാ ബിഗുന്ന തസ്ബഹു അല്ല തസ്ബഹു ഹു തൊണ്ടയുടെ

0: എന്ന് സുക്കൂനാവരുത്, ഹുസുവ ഹുസുവ. ഇവിടെ അക്ഷരത്തിനുള്ള ജ എന്ന അക്ഷരത്തിനുള്ള ഹറക്കത്ത് മാറിപ്പോവരുത്, സുക്കൂനല്ല, ദമ്മാണ്. ഹുസുവ.
1: ഖാല അഊദു ബില്ലാഹി. ഖാല അഊദു
0: വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണിത്. ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയണം. പല ആളുകളും ഔദു ബില്ലാഹി എന്നാണ് പറയുക, ഔദു അല്ലെങ്കിൽ ഔസു ബില്ലാഹി. വളരെയധികം ശ്രദ്ധിക്കണം, അഊദു. ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അയിന് തൊണ്ടയുടെ തൊട്ട് മുകളിൽ മധ്യഭാഗം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാല്, ഔദു അല്ല. അപ്പോൾ അർത്ഥം മാറിപ്പോവും. അഊദു
1: അഊദു ബില്ലാഹി അൻ അകൂന
0: അൻ അകൂന. ഇവിടെ ഇദ്ഹാറാണ്, സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിച്ചിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ അബദ്ധമായിട്ട് വരുന്നത് അൻ അകൂന എന്ന് വായിക്കും, അൻ അകൂന മിന എന്നല്ല, അൻ അകൂന അൻ അകൂന മിനൽ ജാഹിലീൻ ജാഹിലീൻ. അവസാനത്തിൽ മദ്ദ ആയിരത്തിൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 66-67 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുവാനോ പഠിക്കുവാനോ ഒക്കെ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.

അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന

0: പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ورب المشارق. إنا زينا السماء الدنيا بزينة الكواكب وحفظ

0: بسم الله الرحمن الرحيم
1: صاد والقرآن ذي الذكر بل

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുദ്ദസിറിലെ 16 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 16. വാക്കർത്ഥം: ലാ തുഹർരിക്, നീ ഇളക്കരുത് അഥവാ ചലിപ്പിക്കരുത്. ബിഹി, അതും കൊണ്ട്, അതുമായി. ലിസാനക, നിന്റെ നാവ്. ലിതഅജല ബിഹി, അതിനെ നീ ധൃതിപ്പെടുവാൻ വേണ്ടി.
2: ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി.
1: നബിയെ, നീ അതിന് അഥവാ ഖുർആന് ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതും കൊണ്ട് നീ ഇളക്കേണ്ട. വചനം 17. വാക്കർത്ഥം: ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടൽ അഥവാ സമാഹരിക്കൽ. വഖുർആന, അതിനെ ഓതിത്തരലും.
2: ഇന്ന അലൈന ജംഅഹു വഖുർആന,
1: നിശ്ചയമായും അതിനെ അഥവാ നിന്റെ മനസ്സിൽ സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 18. വാക്കർത്ഥം: ഫഇദ ഖറഅനാഹു, അങ്ങനെ അഥവാ ആകയാൽ നാം അതിനെ ഓതിയാൽ അഥവാ ഓതിത്തന്നാൽ. ഫത്തബിഅ, നീ പിൻപറ്റുക, തുടരുക. ഖുർആന, അതിന്റെ വായനയെ, ആ വായനയെ.
2: ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന,
1: ആകയാൽ നാം അത് ഓതിത്തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റിക്കൊള്ളുക. വചനം 19. വാക്കർത്ഥം: സുമ്മ, അനന്തരം. ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ബയാന, അതിൻ്റെ വിവരണം, വിവരിക്കൽ.
2: ثم ان علينا بيانا,
1: പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. 16 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ഉപദേശമാണ് ഈ വചനങ്ങളിൽ അല്ലാഹു നൽകുന്നത്. സൂറത്ത് ത്വാഹ 114 ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസലാം ഖുർആന്റെ വഹിയുമായി വരുമ്പോൾ അദ്ദേഹം സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ അത് മനഃപ്പാഠമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടി തിരുമേനി അത് ധൃതിയിൽ നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നും ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സാഹസപ്പെടേണ്ടതില്ലെന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരലും വേണ്ടതുപോലെ പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണെന്നും ഓതിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. മാത്രമല്ല, അവതരിപ്പിച്ചു തരുന്ന ഖുർആൻ വചനങ്ങൾക്ക് ആവശ്യമായ വിവരണവും വ്യാഖ്യാനവും നൽകലും അല്ലാഹുവിന്റെ ബാധ്യത തന്നെയാണെന്ന് കൂടി ഉണർത്തിയിരിക്കുന്നു. ബുഖാരിയുടെ റിവായത്തിൽ ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസലാം വരുമ്പോൾ തിരുമേനി തല താഴ്ത്തി ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹം പോയാൽ അല്ലാഹു വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് അത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെ സമാഹരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അപ്പോൾ അവതരിക്കുന്ന വചനങ്ങൾ മറന്നുപോകാതിരിക്കത്തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ഉറപ്പിച്ചു പാഠമാക്കിക്കൊടുക്കുന്നു എന്നത്രേ. മുസ്ഹഫുകളിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രോഡീകരണമല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ്. ഈ ക്രോഡീകരണത്തെപ്പറ്റി മുഖവുരയിൽ വിവരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ വിവരിക്കുന്നതിന്റെ ബാധ്യതയും അള്ളാഹുവിനാണ്. തുമ്മ ഇന്ന അലൈന ബയാന എന്ന് പറഞ്ഞുവല്ലോ. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് പ്രധാനമായും രണ്ട് പ്രകാരത്തിലായിരിക്കും. ഒന്ന്, ചില വചനങ്ങളിൽ സംക്ഷിപ്തമായോ സൂചനയായോ വ്യംഗ്യമായോ മറ്റോ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു ചില വചനങ്ങൾ മുഖേന വ്യക്തമായും വിശദമായും വിവരിച്ചു കൊടുക്കുക. ഖുർആന്റെ ചില വശങ്ങൾ ചില വശങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നുവെന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. രണ്ട്, ഖുർആൻ വചനങ്ങൾ മുഖേനയല്ലാതെ അഥവാ വഹീന്റെ പല ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം മുഖേന ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ചര്യകളിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. തിരുമേനിയുടെ സുന്നത്തുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം ഇതാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നുവല്ലോ മുൻ ആയത്തുകളിലെ സംസാരം. ഇടക്ക് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരുപക്ഷേ ഈ സ്ഥാനത്ത് വച്ച് തന്നെ ഈ ഉപദേശം നൽകേണ്ടുന്ന പ്രത്യേക സന്ദർഭം നേരിട്ടിരുന്നുവെന്നും വരാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വച്ച് തന്നെ അക്കാര്യം ഉണർത്തിയത്. അള്ളാഹുവിനറിയാം. ഏതായാലും അടുത്ത വചനങ്ങളിൽ മുൻ സംസാര വിഷയം തന്നെ തുടരുന്നു. വചനം 20, വാക്കർത്ഥം. കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ തുഹിബ്ബൂന, എങ്കിലും അഥവാ പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആജില, ക്ഷണികമായതിനെ, വേഗം കഴിയുന്നതിനെ. മനുഷ്യരെ, അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വചനം 21, വാക്കർത്ഥം. വതദറൂന, നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. അൽ ആഖിറ, പരലോകത്തെ.
2: വതദറൂന അൽ ആഖിറ,
1: പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. 20 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതാണ് നിങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സത്യ യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുവാനും തോന്നിയാസങ്ങളിൽ മുഴുകുവാനും ഒരുമ്പെടുന്നത് എന്ന് താൽപ്പര്യം. വാസ്തവത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവർ പോലും ദുർമാർഗത്തിൽ പതിച്ചു പോകുവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. അതെ, ഐഹിക ജീവിതത്തോടുള്ള പ്രേമവും പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവഗണനയും. വചനം 22, വാക്കർത്ഥം. വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. നാദിറ, പ്രസന്നമായവയായിരിക്കും അഥവാ ഭംഗിയായവയായിരിക്കും.
2: വുജൂഹുൻ യൗമ ഇദിൻ നാദിറ,
1: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിച്ചു പ്രസന്നമായവയായിരിക്കും. വചനം 23, വാക്കർത്ഥം. ഇലാ റബ്ബിഹ, അവയുടെ റബ്ബിങ്കലേക്ക്. നാദിറ, നോക്കുന്നവയായിരിക്കും.
2: ഇലാ റബ്ബിഹ നാദിറ,
1: അതെ, അവയുടെ റബ്ബിങ്കലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും. വചനം 24, വാക്കർത്ഥം. വ വുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഇദിൻ, അന്ന്. ബാസിറ, ചുരുങ്ങിയ ചുളിഞ്ഞ ഇരുണ്ടവയായിരിക്കും.
2: വൗജൂഹു യൗമ ഇദിൻ ബാസിറ,
1: ചില മുഖങ്ങളാവട്ടെ അന്നത്തെ ദിവസം വിഷാദിച്ച് ചുളുങ്ങിയവയുമായിരിക്കും. വചനം 25, വാക്കർത്ഥം. തദുന്നു, അവ ധരിക്കും അഥവാ ഉറപ്പിക്കും. അയ്യുഫ്ആല, ചെയ്യപ്പെടുമെന്ന് അഥവാ പ്രവർത്തിക്കപ്പെടുമെന്ന്. ബിഹ, അവയെക്കൊണ്ട്, അവയോട്. ഫാഖിറ, വല്ല അത്യാപത്തും നട്ടെല്ലിന് ബാധിക്കുന്ന വിപത്ത്.
2: തമുന്ന,
1: അവയെക്കൊണ്ട് വല്ല അത്യാപത്തും പ്രവർത്തിക്കപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതാണ്. 22 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതായത്, സന്തോഷാധിക്യത്താൽ സജ്ജനങ്ങളുടെ മുഖങ്ങൾ പ്രശോഭിച്ചു പ്രസന്നങ്ങളായിത്തീരുകയും അള്ളാഹുവിനെ ദർശിക്കുകയെന്ന മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. അതേസമയത്ത് ദുർജനങ്ങളാകട്ടെ, തങ്ങൾക്ക് അത്യാപത്താണ് നേരിടുവാനുള്ളതെന്ന് കണ്ട് അങ്ങേയറ്റം വിഷാദപ്പെടുകയും അവരുടെ മുഖങ്ങൾ ഇരുളടഞ്ഞ് ചുളുങ്ങിപ്പോകുകയും ചെയ്യുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വമ്പിച്ച അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ തിരുസന്നിധി ദർശിക്കുവാനുള്ള ഭാഗ്യം. മുഅ്തസില വിഭാഗക്കാരെ പോലെയുള്ള ചില യുക്തിവാദക്കാർക്ക് അവരുടെ തത്വശാസ്ത്രമനുസരിച്ച് ഈ ദർശനത്തെ അംഗീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് അവർ അത് സംബന്ധിച്ച രേഖകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്തു കാണാം. പക്ഷേ ചില ഖുർആൻ വചനങ്ങളിൽ നിന്നും ബലപ്പെട്ട പല ഹദീസുകളിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടതും സ്വഹാബികൾ, താബിഉകൾ, സമുദായത്തിലെ പണ്ഡിതന്മാർ എന്നുവേണ്ട, പൊതുവിൽ മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നാം ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണുമോ? അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒട്ടും മേഘമില്ലാത്ത അവസരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമം നേരിടുമോ? അവർ പറഞ്ഞു, ഇല്ല. തിരുമേനി പറഞ്ഞു, അതുപോലെ നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഴിയെ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്ന ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്: സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വല്ലതും കൂടുതലായി നൽകേണ്ടതുണ്ടോ എന്ന് അള്ളാഹു അവരോട് ചോദിക്കും. അവർ മറുപടി പറയും, നീ ഞങ്ങളുടെ മുഖം വെള്ളയാക്കി ഞങ്ങൾക്ക് സന്തോഷം നൽകിത്തരുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു തന്നില്ലേ? ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ മറ ഉയർത്തപ്പെടും. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ തിരുമുഖം നോക്കിക്കാണും. അപ്പോൾ അവർക്ക് തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കയില്ല. പിന്നീട് തിരുമേനി ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്ത്, നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവുമുണ്ട്, കൂടുതലുമുണ്ട് എന്ന ഖുർആൻ വചനം ഓതുകയും ചെയ്തു.
3: ഇമാം മുസ്ലിം റഹിമഹുല്ലാ.
1: ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറഞ്ഞത് സ്വർഗവും കൂടുതൽ എന്ന് പറഞ്ഞത് തിരുമുഖ ദർശനവും ആകുന്നുവെന്നാണ് തിരുമേനി ഇത് മുഖേന ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മറ ഉയർത്തപ്പെടും എന്നുള്ള ഹദീസിലെ വാക്യം ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ തിരുമുഖം സൃഷ്ടികൾക്ക് കാണുവാൻ സാധിക്കാതിരിക്കുമാറുള്ള എന്തോ ഒരു മറ ഉണ്ടെന്നും ആ മറ എന്താണെന്ന് അള്ളാഹുവിനറിയാം. ആ മറ ആരിൽ നിന്ന് നീക്കപ്പെടുന്നുവോ ആ ഭാഗ്യവാന്മാർക്ക് അതിന് സാധിക്കുകയുള്ളൂവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വസ്തുത അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ നരകക്കാരായ മഹാപാപികളെപ്പറ്റി അള്ളാഹു പറയുന്നു, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയല്ല, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിച്ചതുപോലെ അള്ളാഹുവിനെ ദർശിക്കുന്നതിൽ നിന്ന് സജ്ജനങ്ങൾ മറയിടപ്പെടുന്നതല്ല. അതുകൊണ്ടാണല്ലോ അവിശ്വാസികൾ മറയിടപ്പെടുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്.
0: പീസ് ഖുർആൻ റേഡിയോ.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമർ 1 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന.
2: تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص

0: الله أكبر
1: الله أكبر.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 1 മുതൽ 18 കൂടിയ വചനങ്ങൾ ഷെയ്ഖ് ഖാലിദ് അൽ മുഅന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിലെ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാരിയ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തത് അഷ് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖാരിയ, ഒപ്പം സൂറത്തുൽ അസർ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം പാരായണം, അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ നിന്നും 35-ാം വചനമാണ്. ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 35-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 34-ാമത്തെ വചനമാണ് അർത്ഥവും വിശദീകരണവും സഹിതം നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുള്ള 35-ാമത്തെ വചനത്തിൽ അള്ളാഹു സത്യനിഷേധികളുടെ സ്വഭാവമായി എടുത്തു പറയുന്ന കാര്യം, ഇന്നഹും, തീർച്ചയായും അവർ, കാനു, അവർ ആയിരുന്നു, ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ എന്നു പറയപ്പെട്ടാൽ, യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുന്നവരായിരിക്കും. സത്യനിഷേധികളുടെ ഒരു സ്വഭാവമായി അള്ളാഹു എടുത്തു പറയുന്നൊരു കാര്യമാണ്, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, ആരാധന അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിക്കുന്നവരായിരിക്കും. ഇവിടെ ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മുലാരി രൂപമാണ് യസ്തക്ബിറു. യസ്തക്ബിറു, യസ്തക്ബിറാനി, യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുന്നു, അഹങ്കാരം നടിക്കുന്നു. ഇദാ ഖാലത്ത് ലഹുമുർ റുസുലു ഔ ഗൈറുഹും, പ്രവാചകന്മാരോ അല്ലാത്തവരോ ഈ ആളുകളോട് പറഞ്ഞാൽ, ഹത്ത ഗൈറൽ റുസുലി റുബമ യൻസഹൂനഹും വ യഖൂലൂന ലഹും. മുഫസ്സിരീങ്ങൾ പറയുന്നു, പ്രവാചകന്മാർ അല്ലാത്ത ആളുകളും, പ്രവാചകന്മാരല്ലാത്ത ഉപദേശകന്മാരായ ആളുകളും അവരോട് പറഞ്ഞാൽ, ഖൂലൂ, നിങ്ങൾ പറയുവീൻ, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുവീൻ എന്ന് പറഞ്ഞാൽ, വലാക്കിന്നഹും യുജീബൂന ബിഹാദൽ ജവാബിൽ ബാത്തിൽ, അവരുടെ തീർത്തും നിരർത്ഥകമായ, അന്യായമായ അവരുടെ മറുപടി ഇപ്രകാരമായിരിക്കും, അഥവാ അഹങ്കാരപൂർവം അവർ തിരിഞ്ഞു കളയും. വഖൗലുഹു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാ, ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹാദിഹിൽ ജുംല ഹിയ കലിമത്തു തൗഹീദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വചനം അത് കലിമത്തു തൗഹീദാകുന്നു, അഥവാ തൗഹീദിന്റെ കലിമത്താകുന്നു, വചനമാകുന്നു. അല്ലത്തി ദഅത് ഇലൈഹ ജമീഉ റുസുൽ, ഖാല അല്ലാഹു തആല, ഈ തൗഹീദിന്റെ കലിമത്തിലേക്കാണ് എല്ലാ ദൂതന്മാരും ജനങ്ങളെ ക്ഷണിച്ചത്. അല്ലാഹു സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനെയും, ഇല്ലാ നൂഹി ഇലൈഹ്, ആ ദൂതന് നാം വഹി നൽകിയിട്ടല്ലാതെ, അന്നഹു, അത്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ. ലോകത്ത് നിയുക്തരായ ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ കാതലായ വിഷയം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമായിരുന്നു, അഥവാ കലിമത്തു തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും എന്താണ്? പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇലാഹുൻ, ഇലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം മഅലൂഹ് എന്നാണ്, അഥവാ അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. ആ ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനയല്ല, ഹുബ്ബൻ വ തഅലീമൻ, നമ്മൾ ഏതൊന്നിനെ ആരാധിക്കുന്നുവോ ആ ആരാധന സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ആരാധിക്കാൻ പാടുള്ളത് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനോടുള്ള ബഹുമാനവും നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അല്ലദീ തഅല്ലഹു അൽ ഖുലൂബു വതുനീബു ഇലൈഹി വതഖ്ഷ. മുഫസ്സിറുകൾ പറയുന്നു, എല്ലാ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുന്നു, അള്ളാഹുവിലേക്ക് അവലംബിക്കുന്നു, അള്ളാഹുവിലേക്ക് കേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇലാഹ് എന്ന പദം ഭാഷയിൽ ഫിആൽ ആണ് അതിൻ്റെ രൂപം. ഫിആൽ അതാകട്ടെ അർത്ഥത്തിൽ മഫ്ഊൽ എന്ന അർത്ഥത്തിലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കപ്പെടുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നത് എന്നർത്ഥം. ഭാഷാപരമായി ആ പദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഭാഷാ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം അങ്ങനെയാണ്. ഉദാഹരണത്തിന് ബിനാ എന്ന പദം, ആ ബിനാ എന്ന പദത്തിൻ്റെ അർത്ഥം മബ്നി അഥവാ സ്ഥാപിക്കപ്പെട്ടത്, പണിയപ്പെട്ടത് എന്നതാണ്. അതേപോലുള്ള പദങ്ങൾ ഭാഷയിൽ കാണാൻ സാധിക്കും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്ക് തരപ്പെട്ടവൻ, ഇബാദത്തിന് തരപ്പെട്ടവൻ, അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. മഅന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. ഇലാഹ് വേറെയും ഉണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ, ഹൈന്ദവർ, ക്രൈസ്തവർ, മറ്റു മതവിശ്വാസികൾ പലരും തങ്ങൾ ആരാധന അർപ്പിക്കുന്ന ശക്തികളെ ഭഗവാൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ദിവ്യത്വം അവരുടെ മേൽ ചാർത്തുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെക്കുറിച്ചും, അത് മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അല്ലെങ്കിൽ മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ഏത് ആരാധ്യന്മാരാകട്ടെ, മനുഷ്യർ സങ്കൽപ്പിക്കുന്ന ആരാധിച്ചു വരുന്ന ഏത് ആരാധ്യന്മാരാവട്ടെ, അള്ളാഹു ആ ആരാധ്യന്മാരെക്കുറിച്ചുള്ള പരാമർശം സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ വചനത്തിൽ അള്ളാഹു അവയെക്കുറിച്ച് പറയുന്നു. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അത് അള്ളാഹുവാകുന്നു സത്യമായിട്ടുള്ളവൻ. وانما يدعون من دونه اللهവിനു പുറമേ അവർ വിളിച്ചു തേടുന്നവർ, ആ വിളിച്ചു തേടുന്നവർ എന്ന് പറഞ്ഞാൽ ഏത് ശക്തികളും ആകാം, മലായിക്കത്തുകളും അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അതേപോലെ തന്നെ ഏത് വസ്തുക്കളും ആകാം. അല്ലാഹു പറയുന്നു ഹുവൽ ബാത്തിൽ, ആ ആരാധ്യ വസ്തുക്കളെല്ലാം ബാത്തിലാകുന്നു, നിരർത്ഥകമാകുന്നു എന്ന് പറഞ്ഞാൽ ആരാധന അർഹിക്കുന്ന ശക്തികളെ അല്ല. ഇനി ചില പിഴച്ച കക്ഷികൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വ്യാഖ്യാനമായി പഠിപ്പിക്കാറുള്ളത് ആരാധന അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടതിന് പകരം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയേണ്ടതിന് പകരം റബ്ബ് അള്ളാഹു മാത്രമേ ഉള്ളൂ, ഖാലിഖ് അള്ളാഹു മാത്രമേ ഉള്ളൂ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് അത് അള്ളാഹ് മാത്രമാകുന്നു. ചില ആളുകളാകട്ടെ ലാ ഹാകിമ ഇല്ലല്ലാ, വിധികർത്തൃത്വം അല്ലെങ്കിൽ ഭരണാധികാരി അത് അള്ളാഹു മാത്രമേ ഉള്ളൂ, ഈ നിലക്ക് ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ മൗലികമായ അധ്യാപനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ വ്യാഖ്യാനമാകട്ടെ ലാ റബ്ബ ഇല്ലല്ലാ എന്നല്ല, ലാ ഖാലിഖ ഇല്ലല്ലാ എന്നതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നതാകുന്നു. യഥാർത്ഥത്തിൽ തൗഹീദിനെ വിശ്വാസകാര്യം എന്ന നിലക്ക് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അഖീദയുടെ പണ്ഡിതന്മാർ അതിനെ വ്യവച്ഛേദിച്ചത് കാണാൻ സാധിക്കും. തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാ ഇവ സിഫാത്ത്, ഇതിൽ സൃഷ്ടിപ്പും അതേപോലെ തന്നെ സംരക്ഷണവും എല്ലാം അള്ളാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആ പരാമർശം കാണാം. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ യഥാർത്ഥ വിശ്വാസികളാകുന്നില്ല. അതേപോലെ തന്നെ മറ്റു ഘടകങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു വിഭാഗങ്ങളിലും ആ തരത്തിൽ ഏകത്വം സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ കൃത്യമായി കണിശമായി വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസം കൊണ്ടു മാത്രം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന തൗഹീദിന്റെ ആശയം പൂർണ്ണമാകുന്നില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രബോധനത്തെ കഠിനമായി വെറുത്ത ആളുകൾ, ശിർക്ക് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു കാര്യം, അവർ എപ്പോഴും തൗഹീദിനെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അരിശം പൂണ്ടിരുന്നു, അതിൽ വെറുപ്പ് കാണിച്ചിരുന്നു. ഈ വചനത്തിലും അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അവർ അഹങ്കാരം കാണിച്ചിരുന്നു എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയത്. സൂറത്തു ഷൂറയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം. പൂർവ്വപ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത കൽപ്പനയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ചും മറ്റു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ചും. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികൾക്ക് അസഹ്യമാകുന്നു, വലിയ കാര്യമാകുന്നു, മാ തദുഊഹും ഇലൈഹ്, ഈ പ്രവാചകന്മാർ അവരെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ ആ കാര്യം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾക്ക് അസഹ്യമാകുന്നു. അപ്പോൾ തൗഹീദിന്റെ മൗലികമായ ഭാഗമെന്ന് പറഞ്ഞാൽ, പ്രബോധനത്തിന്റെ കാതലായ വിഷയമെന്ന് പറഞ്ഞാൽ, അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമാണ്. നമ്മുടെ നാട്ടിൽ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും വളരെ ഘോരമായി സംസാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളിൽ നിന്ന് യാതൊരു എതിർപ്പും നേരിടേണ്ടി വരാറില്ല. എന്താണ് കാരണം? ഖുർആൻ തന്നെ പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന മാ തദുഊഹും ഇലൈഹ്, അമ്പിയാക്കന്മാർ ഏതൊന്നിലേക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെ ക്ഷണിച്ചിരുന്നോ ആ കാര്യം അവർക്ക് അസഹ്യമായിരുന്നു. അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ 45-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ അല്ലാഹുവിനെക്കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ ഇഷ്മഅസ്സത് വെറുപ്പുളവാക്കുന്നു. قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ വെറുപ്പുളവാകുന്നു. وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ അള്ളാഹുവല്ലാത്തവരെക്കുറിച്ച് പറയപ്പെട്ടാലോ, ഇദാഹും യസ്തബ്ഷിറൂൻ, അപ്പോൾ അവർ സന്തുഷ്ടരാകുന്നു. എത്ര കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അത് ഇസ്തിഗാസ എന്ന പേരിലായിരുന്നാലും, തവസ്സുൽ എന്ന പേരിലായിരുന്നാലും, ദുആ എന്ന പേരിലായിരുന്നാലും, ഇബാദത്തിൻ്റെ അംശമായ, ഇബാദത്തിൻ്റെ കാതലായ ഭാഗമായ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് ഇഷ്ടപ്പെടാത്ത ആളുകളെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. അമ്പിയാക്കളോടും ഔലിയാക്കന്മാരോടും ശുഹദാക്കന്മാരോടുമൊക്കെ പ്രാർത്ഥിക്കാം എന്നാണ് അവർ പറയാറുള്ളത്. മാത്രമല്ല, അള്ളാഹു എന്ന് മാത്രം പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ വാദമാണെന്ന് പോലും ജൽപ്പിക്കുന്ന, ആ നിലയിൽ പോലും സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര വ്യക്തമാണ് അള്ളാഹുവിൻ്റെ വചനം. അല്ലാഹു എന്ന് മാത്രം പറഞ്ഞാൽ ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾ വെറുപ്പുളവാക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഗണത്തിൽ അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, അല്ലാഹുവിനോടും ബദരീങ്ങളോടും അമ്പിയാക്കളോടും ഔലിയാക്കളോടും ദുആ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിഷ്ടമാണ്. അള്ളാഹുവിനോടും ദുആ ചെയ്യാം, അതേപോലെ തന്നെ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്പിയ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സമാധാനമായി. നേരെ മറിച്ച് അള്ളാഹുവോടേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ഖുർആനിലെ സൂറത്ത് സുമറിൽ പറഞ്ഞതുപോലെ തന്നെ ആ വെറുപ്പുളവാകുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അന്നമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ബി ഇഖ്ലാസിൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഒരാൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, പ്രഖ്യാപിച്ചാൽ, ഫലാ ബുദ്ധ അൻ യഖ്ദഅ ലി അവാമിരില്ലാ, അങ്ങനെ പറയുന്ന ആൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടൽ അനിവാര്യമാകുന്നു. വലാ യസ്തക്ബിറ, പിന്നെ അഹങ്കരിച്ചു നിൽക്കാൻ അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ പാടില്ല. വമിൻ സമ്മ ജാഅത്ത് നുസൂസുൻ കസീറ, ഈ വിഷയകമായി ധാരാളം പ്രമാണങ്ങൾ, നസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ താൽപ്പര്യപ്രകാരം ജീവിച്ചാളായിരിക്കണം. അതും ഹദീസിൻ്റെ താൽപ്പര്യപ്രകാരം ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അഥവാ മനസ്സറിഞ്ഞ് അത് അംഗീകരിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചാൽ തീർച്ചയായും അവൻ സ്വർഗാവകാശിയാകുന്നു. ഇന്നൽ മുനാഫിഖീന യഖൂലൂന, കപടവിശ്വാസികളും ഈ തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറുണ്ട്. പക്ഷേ വമഅ ദാലിക് ലാ യദ്ഖുലൂനൽ ജന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കരുത്തില്ലാത്ത വിശ്വസിക്കാത്തത് കൊണ്ട്, മനസ്സറിഞ്ഞ് വിശ്വസിക്കാത്തത് കൊണ്ട്, കേവലം ഒരു അവകാശവാദം മാത്രമായി ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഭാവിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവർക്ക് സ്വർഗത്തിന് അവകാശമില്ല. ലാക്കിന്നൽ മുറാദ് ബിമൻ ഖാലഹ ഖാദിഅൻ ലഹ തഖ്ദിയതൻ ഹാദിഹിൽ കലിമ, ഈ വചനത്തെ കൃത്യമായി അംഗീകരിച്ചും ഉൾക്കൊണ്ടും പറഞ്ഞ ആൾക്കാണ് സ്വർഗപ്രവേശം സാധ്യമാവുക. അതുകൊണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ വ്യക്തമാക്കിയതുപോലെ ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, തീർച്ചയായും അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നാം ഏവരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെ അവൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്,
8: പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാഥ.

0: അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 72-73 വചനങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 71 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് 72-73 ആയത്തുകളാണ് എടുക്കുന്നത്.

വഇദ് ഖതൽതും. വഇദ് ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് എന്നല്ല, വഇദ്. വഇദ് ഖതൽതും. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് തൊട്ടുമേലെ ചെറുതാക്കിൻ്റെ ആ ഒരു ഭാഗം. ഖതൽതും. നഫ്സൻ ഫ നഫ്

ബാക്കി അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഫ ഉച്ചരിക്കണം. ഫദ്ദറതും ഫീഹ വല്ലാഹു മുഖ്രിജും മ വല്ലാഹു മുഖ്രിജുൻ മുഖ് ഖ ഖി ഖു അഖ് മുഖ്രിജുൻ മുഖ്രിജും മ തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുഖ്രിജും കുന്തും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുന്തും ശേഷം തെക് തുമൂൻ തെക് കെ കി കു എക് തെക് തുമൂൻ തെക് തുമൂൻ. അടുത്ത ആയത്തിൽ فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا فَقُلْنَا اضْرِبُوهُ فَقُلْنَا قَاف صدقنا وچارنا فَقُ قَ قِي قُ أَق فَقُلْنَا فَقُلْنَا ഇവിടെ ضادن سكون ضادن مخرج നമുക്കറിയാം നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ആയിരിക്കണം. അതുപോലെ അത് ഹെവി ലെറ്റർ ആണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഫഖുൽനദ്രി ഫഖുൽനദ് ദാ ദി ദു അദ് ഫഖുൽനദ്രിബൂഹു ബിബഅദിഹാ ബിബഅദിഹാ. ഇവിടെയും ദാദിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. കദാലിക യുഹ്യില്ലാഹുൽ മൗത കദാലിക കദാലികല്ല كذلك يحيي الله الموتى يحيي ح തൊണ്ട ഇവിടെ മധ്യഭാഗമാണ് മഖ്റജ്. യുഹീല്ലാഹു എന്നല്ല, യുഹീല്ലാഹു എന്ന് പറയുമ്പോൾ ഹ ആയി, ഹ മാറി ഹ ആയി, അപ്പോൾ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. മഖ്റജിനെ മാറി, അക്ഷരവും മാറി, ശ്രദ്ധിക്കണം. യുഹീല്ല തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ഹന ഖൽഖലയും ചേരത് യുഹീല്ലാഹു എന്നല്ല, യുഹീല്ലാഹു അല്ല, യുഹ്യി യുഹ്യില്ലാഹുൽ യുഹ്യില്ലാഹുൽ മൗത വയുരീക്കും വയുരീക്കും ആയാതിഹി. ഇവിടെ വയുരീക്കും സാക്കിനായ മീം ശേഷം ആയാതിഹി ഹംസ. പലപ്പോഴും ഓതിപ്പോകുന്ന സമയങ്ങളിൽ വയുരീക്കും ആയാതിഹി ഇങ്ങനെ സാക്കിനായ മീമിന് ശേഷം ഇവിടെ ഹംസ വരുമ്പോൾ അധികം ആളുകൾ അങ്ങനെ കൂട്ടി ഓതുമ്പോഴൊക്കെ വയുരീക്കും മായാതിഹി ഇങ്ങനെ മീമിനെ കൊണ്ട് ഒരു വായന വരാറുണ്ട്, അത് ശ്രദ്ധിക്കണം. വയുരീക്കും ആയാതിഹി ലഅല്ലകും ലഅല്ലകും അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും തഅഖിലൂൻ തഅഖിലൂൻ ഇവിടെ തഇന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. താഖിലൂൻ എന്ന് തഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, താഖിലൂൻ അല്ല, ത ത തി തു എത് തഅഖിലൂൻ തഅഖിലൂൻ. ഐനും ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫ്, അപ്പോൾ തഅഖിലൂൻ. അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്, തഅഖിലൂന തൊട്ട് മുകളിലുള്ള ആയത്തിൽ തെക്തുമൂന ശേഷം തഅഖിലൂന. ഇവിടെയൊക്കെ നൂനിന് ഫതഹാണല്ലോ, നമ്മൾ വഖഫ് ചെയ്യുന്നത് കാരണത്താൽ സുക്കൂൻ വരുന്നു. തെക്തുമൂൻ തഅഖിലൂൻ. ആയത്തുകളുടെ അധികം ആയത്തുകളുടെയും അവസാനത്തിൽ ഇങ്ങനെ ഈയൊരു വഖഫാണ് ഉണ്ടാവുക. അപ്പോൾ സുക്കൂൻ നൽകിക്കൊണ്ട് നമ്മൾ നിർത്തുന്നു, താൽക്കാലിക സുക്കൂൻ, അഥവാ നിർത്തുന്നത് കാരണത്താലാണത് സുക്കൂൻ വരുന്നത്. അതുകൊണ്ടാണ് മദ് ആരദ് സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തുകളുടെ ഖദറിൽ അത് നിർത്താവുന്നതാണ്, ഓതി നീട്ടി നിർത്താവുന്നതാണ്. ഇൻഷാ അല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 72-73 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 72-73 വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂറാണ് ഇതുവരെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നബ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. പാരായണം ചെയ്തത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ജുസ് 13 പാരായണം നിർവഹിക്കുന്നു പ്രമുഖ കാര്യ ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

رؤوسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا

0: به وليعلموا أنما هو إله واحد وليذكر أولو الألباب.
1: ما شاء الله بارك الله فيكم. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ?

0: ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുറാൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുറാൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുറാൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുറാനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലില്ലാഹി മിൻ അസ്മാഇഹി 90
0: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം.
1: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പാരായണ നിയമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാനും അതനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോയിലിനി പാരായണ പഠനം സൂറത്തുൽ ഖിയാമ 31 മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1 മുതൽ 7 വരെയുമുള്ള വചനങ്ങളാണ് നാം പാരായണം ചെയ്യാൻ പോകുന്നത്, അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: والصلاه والسلام على المبعوث رحمه للعالمين محمد بن عبد الله وعلى اله وصحبه اجمعين اما بعد سوره القيامه باقي ഭാഗം നോക്കാം. 31-ാമത്തെ ആയത്താണ് ഇനി നോക്കാനുള്ളത്. فلا صدق ولا صلى ولكن كذب ولكن ك നൂൻ സാക്കിനക്ക് ശേഷം കാഫ് ആണ്. يخفى ثم ذهب ميم شد ഉള്ളതാണ്, നന്നായിട്ട് മണിക്ക. الى اهله مد منفصل ആണ്. ഔലാലക്ക ഫൗല സുമ്മ ഔലാലക്ക ഫൗല സുമ്മ വീണ്ടും മീമിശദ്ണ്ട്, നന്നായിട്ട് മണിക്കുക. യഹ്സബുൽ ഇൻസാനു നൂനുസാക്കിന് ശേഷം സീന്, യഹ്ഫ നന്നായിട്ട് മണിക്കുക. അയ്യുത്തുറക്ക നൂനുസാക്കിനക്ക് ശേഷം യാ ആണ്. എന്താ നിയമം? ഇത് കാമ്പുന്ന അയ്യുത്തുറക്ക സുധ അലം യക്കുനു തുഫതമ്മിൻ, അത് വീണ്ടും ഇത് കാമ്പിക്കുന്ന. മിമ്മനിയിൻ മിമ്മ, അതും ഇത് കാമ്പിക്കുന്ന. മനിയു, അതായത് മൂന്ന് ഇതകാമ്പികൊന്ന ഓരോ പദത്തിലും തുടർച്ചയായിട്ട് തൊട്ട് തൊട്ട് തൊട്ട് മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. സുമ്മ മീമിശദ് നന്നായിട്ട് മണിക്കുക. അലഖതം ഫ ഇഖ്ഫ ആണ്. ഫജഅല മിൻഹു നൂനുസാക്കിനക്ക് ശേഷം ഹ ആണ്. ഇൽഹാറിൻ്റെ നിയമം, ഒട്ടും മണിക്കേണ്ടതില്ല, ഉന്നത്തില്ലാതെ ഒതുക. മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ നൂനുസാക്കിനക്ക് ശേഷം സ ആണ്, നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ആണ്. അലൈസ ദാലി കബി ഖാദിരിൻ, തൻവിന് ശേഷം അയിനാണ്, അയിനാവുമ്പോൾ ഇൽഹാർ. അല മദ്ദുമുഫസിൽ നന്നായിട്ട് നീട്ടുക. അയ്യുഹ്യ ഇദ്ഗാം ബഗുന്ന. അപ്പോൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫല

ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബല, അതെ, അങ്ങനെയുള്ളവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധ്യമല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായും സാധ്യമാണ് റബ്ബേ എന്ന് അർത്ഥമുള്ള ബല ഇന്നഹു ഖാദിർ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത സൂറത്ത്, സൂറത്തുൽ മുദ്ദസ്സിർ അല്ലേ, 74 സൂറത്ത് സൂറത്തുൽ മുദ്ദസ്സിർ നോക്കാം.

0: فاصبر.
1: അപ്പൊ റാ റാക്ക് മുമ്പ് കസറാണെങ്കിൽ റാ ര എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കുക. മുമ്പ് ഫത്തഹും അതുപോലെ ലമ്മൊക്കെ ആണെങ്കിൽ റാ. ഇനി ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 31-ാമത്തെ വചനം മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1-7 വരെയുമുള്ള വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പാരായണം ചെയ്യാനുള്ള അതിൻ്റെ നിയമത്തോടുകൂടി പഠിക്കാൻ ശ്രമിച്ചതും പഠിച്ചതും അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അൻആം 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 116 കൂടിയ വചനങ്ങളും നാം ആസ്വദിക്കുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.